പെണ്ണ് പുഞ്ചിരിച്ച നേരം നെഞ്ചിൽ ലഡു പൊട്ടി, നല്ല ബോംബ് പൊട്ടണ പോലെ ഉള്ളിൽ ലഡു പൊട്ടി, പതിവ് പോലെ എൻ്റെ ഹൃദയത്തിൻ താളം തെറ്റി, പിന്നെയൊന്നും നോക്കിയില്ല ഞാൻ ഇവളെ കെട്ടി.

ഒരു വലിയ മലയ്ക്ക് കുറുകെ വഴിയുണ്ടാക്കാൻ ഇറങ്ങി തിരിച്ച ഒരാളുടെ കഥയുണ്ട്. ഒറ്റയ്ക്ക് ഇത്രയും വലിയൊരു കാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ പലരും അദ്ദേഹത്തെ പരിഹസിച്ചു. അത് നടക്കില്ലെന്ന് പറഞ്ഞു. എന്നാൽ അയാൾ ആരുടെ വാക്കിലും തളരാതെ ദിവസവും രാവിലെ മുതൽ തന്റെ ചെറിയ ഉളിയുമായി ആ കല്ലുകൾ ഓരോന്നായി അടർത്തി മാറ്റിക്കൊണ്ടിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കഠിനാധ്വാനം ഫലം കണ്ടു. ആ മല തുളച്ച് ആളുകൾക്ക് യാത്ര ചെയ്യാൻ വലിയൊരു വഴി തന്നെ തുറക്കപ്പെട്ടു. എത്ര വലിയ ലക്ഷ്യമാണെങ്കിലും ഒരൊറ്റ ദിവസം കൊണ്ട് അത് നേടാനാകില്ലെങ്കിലും നമ്മുടെ ചെറിയ പരിശ്രമങ്ങൾ മുടങ്ങാതെ ദിവസവും ആവർത്തിച്ചാൽ ഏത് വലിയ പ്രശ്നത്തെയും മറികടക്കാൻ നമുക്ക് തീർച്ചയായും കഴിയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സെപ്റ്റംബർ 3, കൊല്ലവർഷം 1202, ചിങ്ങം 18, വ്യാഴാഴ്ച. ഇന്ന് മർച്ചന്റ് നേവി ദിനം. ലോകവ്യാപാരത്തിന്റെ നട്ടെല്ലായ നാവികരുടെ കഠിനാധ്വാനത്തെയും സേവനങ്ങളെയും ആദരിക്കുന്ന ഒരു ദിവസമാണ് മർച്ചന്റ് നേവി ദിനം. കടലിലെ കഠിനമായ വെല്ലുവിളികളെയും ഏകാന്തതയും വകവെക്കാതെ രാപ്പകലില്ലാതെ ജോലി ചെയ്ത് ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് അവശ്യ വസ്തുക്കളും ചരക്കുകളും എത്തിക്കുന്ന മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥരുടെ ധീരതയെ ഈ ദിവസം ഓർമ്മിപ്പിക്കുന്നു. രാജ്യങ്ങളുടെ സാമ്പത്തിക പുരോഗതിയിൽ നിർണായക പങ്കുവഹിക്കുന്ന ഈ സമുദ്ര യോദ്ധാക്കളുടെ ത്യാഗസന്നദ്ധതയെ ഓർമ്മിക്കാനും അവർക്ക് ആശംസകൾ നേരാനുമുള്ള സുപ്രധാന ദിനമാണിത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ?
2: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
1: നീ ആശ്രയ F90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
3: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ F90.
4: മോർണിംഗ് മോജോ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി. ദ ടൈം ഈസ് 7 o'clock.

0: மார்னிங் போஜோ.
1: Hey, hello, very good, good morning and welcome to Morning Mojo with me, RJ Sultana. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും ഓരോ തിരക്കുകളിലും കാര്യങ്ങളിലും ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് നിന്നുകൊണ്ട് തന്നെ നമ്മുടെ മോർണിംഗ് മോജോയിലെ അപ്ഡേറ്റ്സും ഓരോ കിടലും പാട്ടുകളും കേൾക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും അല്ലേ. അപ്പോൾ രാവിലെ തന്നെ വർക്കിന് പോകുന്നവർ ആ ഒരു തിരക്കിലും ആൻഡ് വീട്ടിലൊക്കെ ഓരോ പണികളൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് ഒരുപാട് അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ ദിവസത്തെപ്പറ്റി കേൾക്കാനായിട്ടുള്ളത്. അപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു, 1 മിനിറ്റ് ായിരിക്കുകയാണ്. അപ്പോൾ അടുത്ത 10 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ കിടലും അപ്ഡേറ്റ്സും ആൻഡ് ഓൾസോ ഒരുപാട് മനോഹരമായിട്ടുള്ള പാട്ടുകളും ഷെയർ ചെയ്യാനായി ഞാൻ ഇതാ ഇവിടെ ഇങ്ങനെ ഫുൾ എനർജിയിൽ റെഡിയാണ് കേട്ടോ. അപ്പോൾ കേൾക്കാം ഒരു മനോഹരമായിട്ടുള്ള പാട്ട് ഫ്രം ദ മൂവി ആദം ജോൺ.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
7: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
8: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
9: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
10: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കയിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED TVകൾ, 100 Gold Coins, 100 Silver Coins, 100 Washing Machines എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
11: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: Morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana. Studio Glockly Paul, Samayam Krithiyam, Edumani Karinyu. 14 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ സ്പെഷ്യാലിറ്റി എന്താണ് എന്ന് ചോദിച്ചാൽ, യെസ്, ഇന്ന് സെപ്റ്റംബർ 3 മെർഷ്യന്റ് നേവി ഡേ ആണല്ലേ. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന പല സാധനങ്ങളും നമ്മുടെ കൈകളിൽ സുരക്ഷിതമായി എത്തുന്നത് എങ്ങനെയാണ് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിന് പിന്നിൽ കടൽ കടത്തുന്ന വലിയൊരു കപ്പലുകളുണ്ട്, രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് നാവികരുമുണ്ട്. സ്വന്തം നാടും വീടും കുടുംബവും ഒക്കെ വിട്ട് വലിയ കടൽ തിരമാലകളോട് പൊരുതി ജോലി ചെയ്യുന്നവരാണവർ. നമ്മുടെ ലോകത്തെ ഇങ്ങനെ ആക്റ്റീവായി നിർത്തുന്ന ആ ഹീറോസിനെ ഓർക്കാൻ കൂടിയുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ. അതുകൊണ്ട് കടലിൽ ജോലി ചെയ്യുന്ന എല്ലാ നാവികർക്കും അവർക്കായി കരയിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന അവരുടെ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തോടെ ഇന്നത്തെ ഈ ഒരു ഡേ നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ എന്തായാലും കേൾക്കാം ഒരു മനോഹരമായിട്ടുള്ള പാട്ട് ഫ്രം ദ മൂവി അനാർക്കലി.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ എഫ് എം 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: 5 വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്നും.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. നഗരവൽക്കരണത്തിന്റെ ഭാഗമായ വെല്ലുവിളികളെക്കുറിച്ച് നഗര തദ്ദേശഭരണ സ്ഥാപനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പോളണ്ട് സന്ദർശനത്തിന് തുടക്കമായി പോളണ്ട് ഉപപ്രധാനമന്ത്രിയുമായി സംവദിക്കും. ഐടി സേവനങ്ങളിൽ നിന്നും സാങ്കേതിക വിദ്യാ നിർമ്മാണത്തിലേക്ക് സംസ്ഥാനം മാറണമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിന് ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 5 വിമാനം കാഠ്മണ്ഡുവിലെത്തി. വനിതാ 2020 ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഹോങ്കോങ് പോരാട്ടം. വാർത്തകൾ വിശദമായി. നഗരവൽക്കരണത്തിന്റെ ഭാഗമായ വെല്ലുവിളികളെക്കുറിച്ച് നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജൽശക്തി മന്ത്രാലയം സംഘടിപ്പിച്ച ദേശീയ ജല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നഗരങ്ങളിലെ ജനസംഖ്യാ വർധന, ഭാവിയിലെ ജലലഭ്യത എന്നിവ കണക്കിലെടുത്ത് പ്രത്യേക ചിന്തൻ ശിബിരങ്ങൾ സംഘടിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ബോധവൽക്കരണത്തിനായി ജല ഉത്സവ് പോലുള്ള ജനപങ്കാളിത്ത പരിപാടികൾ പ്രോത്സാഹിപ്പിക്കണം. കൃത്യമായ ജലവിവരശേഖരണത്തിനും വിശകലനത്തിനും AI സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ബെൽജിയം പ്രധാനമന്ത്രി മുഖ്യ പ്രഭാഷണം നടത്തും. 3 ഇന്ത്യ സന്ദർശനത്തിനായി ഇന്നലെയാണ് ബെൽജിയം പ്രധാനമന്ത്രി ഡൽഹിയിൽ എത്തിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പോളണ്ട് സന്ദർശനത്തിന് തുടക്കമായി. വാൾസോ വിമാനത്താവളത്തിൽ പോളണ്ടിലെ ഇന്ത്യൻ അംബാസഡർ നീതാ ഭൂഷൺ അദ്ദേഹത്തെ സ്വീകരിച്ചു. പോളണ്ട് ഉപപ്രധാനമന്ത്രിയുമായി ശ്രീ ജയശങ്കർ ചർച്ച നടത്തും. പോളണ്ട് സന്ദർശനത്തിന് ശേഷം അദ്ദേഹം യുക്രൈനിലേക്ക് യാത്ര തിരിക്കും. ഉഭയകക്ഷി ബന്ധം, പ്രാദേശിക വെല്ലുവിളികൾ, പരസ്പര താൽപര്യമുള്ള സുപ്രധാന വിഷയങ്ങൾ തുടങ്ങിയവ ചർച്ച ചെയ്യും. യൂറോപ്യൻ യൂണിയൻ, ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി ഉൾപ്പെടെ പ്രമുഖ സാമ്പത്തിക ശക്തികളുമായി ബന്ധം ദൃഢമാക്കാൻ ഇന്ത്യ നീക്കം സജീവമാക്കി. അമേരിക്കയിലെ ആഷേവില്ലിൽ G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിനിടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇതിനായി ഉന്നതതല ചർച്ചകൾ നടത്തി. വികസന നയ രൂപീകരണ ധനസഹായമായി $150 അനുവദിക്കുന്നതിനുള്ള നടപടി വേഗത്തിലാക്കിയതിനെ ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ധനമന്ത്രി സ്വാഗതം ചെയ്തു. ആഗോള സാമ്പത്തിക കാഴ്ചപ്പാടുകളും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും IMF മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജീവയ്ക്കൊപ്പം മന്ത്രി അവലോകനം ചെയ്തു. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിന് രക്ഷാ ദുരിതാശ്വാസ സഹായം തുടർന്ന് ഇന്ത്യ. വ്യോമസേനയുടെ 5 വിമാനം കാഠ്മണ്ഡുവിലെത്തി. ഇതുവരെ 74 ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിൽ എത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1250. വിശദാംശങ്ങളിലേക്ക്.
2: അവശ്യമരുന്നുകൾ, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ 5.5 ടൺ മെഡിക്കൽ സാമഗ്രികളാണ് നേപ്പാളിന് ഇന്ത്യ കൈമാറിയത്. 11 വിദഗ്ധ സംഘവും കാഠ്മണ്ഡുവിലെത്തിയിട്ടുണ്ട്. ബോട്ടെകോശി നദിയുടെ തീരത്തുള്ള തുരങ്കങ്ങളിലും ഭൂഗർഭ വൈദ്യുത നിലയങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനായുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ്. DNA സാമ്പിളുകൾ പരിശോധിക്കുന്നതിന് ഇന്ത്യയിൽ നിന്നുള്ള ഫോറൻസിക് സംഘം കാഠ്മണ്ഡുവിലെ 2 ലബോറട്ടറികളിലായി പ്രവർത്തിക്കുന്നുണ്ട്. അതിനിടെ ടിബറ്റ് സന്ദർശനത്തിന് പോയ 410 ഇന്ത്യൻ പൌരന്മാർ നാട്ടിലേക്ക് മടങ്ങി.
1: ബ്രിക്സ് രാജ്യങ്ങളിലെ ബൌദ്ധിക സ്വത്തവകാശ ഓഫീസ് മേധാവികളുടെ 18 യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പദവിയിലെ പ്രമേയത്തിന് അനുസൃതമായാണ് ചർച്ചകൾ നടക്കുന്നത്. പദ്ധതികളുടെ ഫലപ്രദമായ നടത്തിപ്പും തുടർച്ചയും ഉറപ്പാക്കുന്നതിന് ഏകോപന സംവിധാനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുന്നത് അനിവാര്യമാണെന്ന് ബ്രിക്സ് IP ഓഫീസുകളുടെ മേധാവികൾ വ്യക്തമാക്കി. ബൌദ്ധിക സ്വത്തവകാശ മേഖലയിലെ ബഹുമുഖ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കൂട്ടായ പ്രതിബദ്ധതയും യോഗത്തിൽ ചർച്ചയായി. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS 05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV F-17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. രാജ്യത്തിന്റെ ഭൌമ നിരീക്ഷണ ശേഷി ശക്തിപ്പെടുത്താനും സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും ഈ ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു. ജാർഖണ്ഡിൽ H1N1 പനിക്കേസുകൾ ഉയരുന്നു. കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ 18 കുട്ടികൾ ഉൾപ്പെടെ 36 പേർക്കാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. അന്തർ സംസ്ഥാന യാത്ര കഴിഞ്ഞ് ജാർഖണ്ഡിലേക്ക് മടങ്ങുന്നവരെ നിരീക്ഷിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിൽ ഹോങ്കോങ്ങിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ തായ്ലന്റിനെ 94 റൺസിന് തകർത്ത ഇന്ത്യയ്ക്ക് ഇന്ന് വിജയിച്ചാൽ സെമി ഫൈനൽ ഉറപ്പാക്കാം. ദുബായിൽ ഇന്നലെ നടന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ശ്രീലങ്ക ഇന്തോനേഷ്യയെ 75 റൺസിന് പരാജയപ്പെടുത്തി. 2024 തെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരങ്ങൾ കേന്ദ്ര യുവജന കായിക മന്ത്രാലയം പ്രഖ്യാപിച്ചു. ഭൌമ ജല വ്യോമ മേഖലകളിലെ സാഹസികത, സമഗ്ര സംഭാവന എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ. ബൽജീത് കൌർ, സ്കാൽസാങ് റിക്സിൻ, റിമോ സാഹ തുടങ്ങിയവർക്ക് സാഹസികതയ്ക്കുള്ള പുരസ്കാരങ്ങളും ശിവപ്രസാദ് ചമോലിക്ക് സമഗ്ര സംഭാവനയ്ക്കുമാണ് പുരസ്കാരം. ദേശീയ കായിക പുരസ്കാരങ്ങൾക്കൊപ്പം രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ഈ അവാർഡുകളും സമ്മാനിക്കും. കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റിന് കീഴിലുള്ള നാവിക NCC കേഡറ്റുകളുടെ ജലസാഹസിക യാത്രയ്ക്ക് ഇന്ന് കൊല്ലത്ത് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: 30 വനിതാ കാഡറ്റുകൾ ഉൾപ്പെടെയുള്ള 65 കാഡറ്റുകളുടെ സംഘമാണ് തേവള്ളിയിൽ നിന്ന് പാതിരാമണൽ ദ്വീപിലേക്കും തിരിച്ചും ഇന്നു മുതൽ സെപ്റ്റംബർ 10 വരെ ജലസാഹസിക യാത്ര സംഘടിപ്പിക്കുന്നത്. 30 ജീവനക്കാരും ഈ പര്യടനത്തിൽ പങ്കാളികളാകും. വിവിധ സ്ഥലങ്ങളിൽ സെയിലിംഗ് അഭ്യാസങ്ങളും സാമൂഹിക സേവന പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി നടത്തും. പല്ലനയിൽ കുമാരനാശൻ സ്മാരകത്തിൽ പ്രതിമ വൃത്തിയാക്കൽ, കവിതാപാരായണം, പുന്നവടജെട്ടിയിലെ ജലസംരക്ഷണ തെരുവ് നാടകം, മുഹമ്മ ജെട്ടിയിലെ മയം തുടങ്ങിയവ സെയിലിംഗ് പരിവേഷണത്തിന്റെ ഭാഗമായി നടത്തുന്ന പരിപാടികളിൽ ഉൾപ്പെടുന്നു.
1: IT സേവനങ്ങളിൽ നിന്നും സാങ്കേതിക വിദ്യാ നിർമ്മാണത്തിലേക്ക് സംസ്ഥാനം മാറണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. അടൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻക്യുബേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. IT മേഖലയിലും സോഫ്റ്റ്വെയർ രംഗത്തും കേരളം വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും പുതിയ കാലഘട്ടത്തിൽ വെറും സേവനദാതാക്കളായി തുടരാനാകില്ലെന്നും ആഗോള വിപണി ലക്ഷ്യമിട്ട് വലിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ യുവ സംരംഭകർ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ജലമില്ലാതെ മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജലജീവികളെ ജീവനോടെ കൊണ്ടുപോകുന്നതിനുള്ള നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത് കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി. ഈ സാങ്കേതിക വിദ്യയ്ക്കുള്ള ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചു. പരമ്പരാഗത ജല അധിഷ്ഠിത ഗതാഗത സംവിധാനങ്ങൾക്കും നിലവിലുള്ള ജലരഹിത ഗതാഗത സംവിധാനങ്ങൾക്കും ബദലായി ഉപയോഗിക്കാവുന്ന സാങ്കേതിക വിദ്യയാണിത്. അയോധ്യയിലെ ശ്രീരാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രഥമ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി റിട്ടയർഡ് എയർ മാർഷൽ ജിതേന്ദ്ര മിശ്രയെ നിയമിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് മഹന്ത് നൃത്യഗോപാൽദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ശ്രീരാമക്ഷേത്ര സമുച്ചയത്തിന്റെ ഭരണപരമായ കാര്യങ്ങൾക്കും പ്രധാന പ്രവർത്തനങ്ങൾക്കും CEO നേതൃത്വം നൽകും. പ്രഥമ വനിതാ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ വേദി ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാറ്റി. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഭരണസമിതിയിലെ ആഭ്യന്തര തർക്കങ്ങളെ തുടർന്നാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ ഇന്ത്യയെ ആതിഥേയരായി പ്രഖ്യാപിച്ചത്. ICC റാങ്കിംഗിൽ മുന്നിലുള്ള ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ഇന്ത്യ, ന്യൂസിലാന്റ്, ദക്ഷിണാഫ്രിക്ക, ശ്രീലങ്ക എന്നീ 6 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് അടുത്ത വർഷം ഫെബ്രുവരി 14 മുതൽ 28 വരെ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. നഗരവൽക്കരണത്തിന്റെ ഭാഗമായ വെല്ലുവിളികളെക്കുറിച്ച് നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വിദേശകാര്യമന്ത്രി S.ജയശങ്കറിന്റെ പോളണ്ട് സന്ദർശനത്തിന് തുടക്കമായി. പോളണ്ട് ഉപപ്രധാനമന്ത്രിയുമായി സംവദിക്കും. IT സേവനങ്ങളിൽ നിന്നും സാങ്കേതിക വിദ്യാ നിർമ്മാണത്തിലേക്ക് സംസ്ഥാനം മാറണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. പ്രളയക്കെടുതികൾ നേരിടുന്ന നേപ്പാളിന് ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 5 വിമാനം കാഠ്മണ്ഡുവിലെത്തി. വനിതാ T20 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഹോങ്കോങ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു.
4: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
5: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
7: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
8: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
7: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
9: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
10: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
11: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: மார்னிங் மோஜோ.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പോൾ നാളത്തെ ദിവസത്തെ പറ്റി പറയാനാണെങ്കിൽ, നാളെ സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തിയാണ്. അതുകൊണ്ട് തന്നെ നാളെ കേരളത്തിലെ ബാങ്കുകൾക്കെല്ലാം അവധിയാണ് കേട്ടോ. അതുകൊണ്ട് ബാങ്കിൽ നേരിട്ട് പോയി ചെയ്യേണ്ട എന്തെങ്കിലും പണമിടപാടുകളോ അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട ആവശ്യങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ATM ഓൺലൈൻ ബാങ്കിങ്ങും എപ്പോഴും ലഭ്യമാണെങ്കിലും ബ്രാഞ്ചിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ പൂർത്തിയാക്കിയാൽ നാളത്തെ നിങ്ങളുടെ ആ ഒരു ടെൻഷനൊക്കെ അങ്ങ് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ബാങ്ക് കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് പെട്ടെന്ന് സെറ്റാക്കി വെച്ചോളൂ. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേൾക്കാം മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana on Astria FM 90 Nadinopom Natargopom. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു. ഒരു മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ എജ്യൂക്കേഷൻ സെഗ്മെന്റ് ആണ്. സോ കുറച്ച് നേരത്തേക്ക് നമ്മൾ എജ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി കേൾക്കാൻ പോകുന്നത്. ഉന്നത പഠനം ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്കായിട്ട് ഒരു പ്രധാന അപ്ഡേറ്റ് ഉണ്ട്. കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജിൽ 3 വർഷത്തെ റെഗുലർ ഡിപ്ലോമ കോഴ്സുകളിലേക്കും പ്ലസ് ടു പാസ്സായവർക്കുള്ള ലാറ്ററൽ എൻട്രി കോഴ്സുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ ഈ വരുന്ന 14-ാം തീയതി വരെ നടക്കുന്നുണ്ട്. അതായത് ഈ മാസം 14-ാം തീയതി വരെ കേട്ടോ. അപ്പോൾ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. സോ കൂടുതൽ വിവരങ്ങൾക്കായി അവരെ കോൺടാക്ട് ചെയ്യാം ടു ദ നമ്പർ 9447488348. 9447488 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഡേറ്റ് ആരും മറക്കേണ്ട, ഈ മാസം 14-ാം തീയതി വരെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാൻ മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: മകരി

0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
4: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ചായിട്ടാണോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
5: എന്ത് പറ്റി?
7: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
8: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
9: മോർണിംഗ് ബോജോ.
10: കൊല്ലം കുളക്കട സർക്കാർ ITIയിൽ 2 വർഷത്തെ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിലെ ഒഴിവുള്ള സംവരണ സീറ്റുകളിലേക്ക് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. സോ ഈ ഒരു അവസരം മാക്സിമം എല്ലാവരും യൂസ് ചെയ്യാം, നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി അവരെ ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടേണ്ട നമ്പർ ഇതാണ്: 9496815907. നമ്പർ ഒന്നുകൂടി പറയുകയാണ്: 9496815907. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു, കൃത്യം 16 മിനിറ്റ് ആയിരിക്കുകയാണ്. 8:30 മുതൽ നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെന്റ് ആണ്. സോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വിഷസും കാര്യങ്ങളും അറിയിക്കാനായി വിളിക്കാം ടു ദ നമ്പർ 0474 2919 0 0 4 7 4 2 9 1 9 0 0 9 1 9 0 0. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസും കാര്യങ്ങളും ഒക്കെ അറിയിക്കാവുന്നതാണ്. വിളിക്കുക, മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്: 9526649090 9526499 0 9 0.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Perepadan's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
2: YS ഹാർഡ്വെയർസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
4: YS ഉള്ളപ്പോൾ വൈ വറി.
5: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
8: ഈ ഓണക്കാലത്ത് നന്ദലക് ഡിമാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
9: നന്ദലക് ഡിമാർട്ട് ലക്ക
8: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
7: ഗോപു നന്ദലക് ജിമാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
10: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
11: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
12: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
13: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
14: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
15: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാളെ ബർത്ത്ഡേയാണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ,
1: ബർത്ത്ഡേ മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.
2: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളിയാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
5: മോർണിംഗ് മോജോ.
6: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു 30 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത 9 മണി വരെ നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെന്റ് ആണ്. സോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വിഷസും കാര്യങ്ങളും അറിയിക്കാനായി വിളിക്കാം ടു ദ നമ്പർ 0474-291-0974-2991-09-09-0. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490-09-0952-6649-0. ഇന്ന് സെപ്റ്റംബർ 3 നമ്മുടെ ഹൃദയത്തെ ഇത്രത്തോളം സ്പർശിച്ച്, കണ്ണുകളിൽ ഈറനണിയിച്ച്, ഒരുപിടി മികച്ച സിനിമകൾ നമുക്ക് സമ്മാനിച്ച പ്രിയ സംവിധായകൻ ബ്ലെസി സാറിന്റെ ബർത്ത്ഡേ ആണിന്ന്. കാഴ്ചയിൽ നിന്ന് തുടങ്ങി ആടുജീവിതം വരെ നീളുന്ന അദ്ദേഹത്തിന്റെ സിനിമയാത്രയിൽ മനുഷ്യന്റെ ഉള്ളിലെ സങ്കീർണമായ വികാരങ്ങളെ എത്ര ജീവനോടെയും മനോഹരമായിട്ടാണ് അദ്ദേഹം സ്ക്രീനിൽ പ്രസന്റ് ചെയ്തത് അല്ലേ. ഈ സുന്ദരമായ ദിനത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷവും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുകയാണ്. ആൻഡ് എന്റെയും ആശ്രയ FM 90 പേരിൽ പ്രിയ സംവിധായകന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ അറിയിക്കാൻ കേട്ടോ. ആൻഡ് ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈ ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ലോകം മാറിയിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാവരും നമ്മളെപ്പോലെ ചിന്തിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്ന് അമിതമായി ഒന്നും പ്രതീക്ഷിക്കാതിരുന്നാൽ ലഭിക്കുന്ന ചെറിയ ആത്മാർത്ഥത പോലും വലിയ സന്തോഷമായി തോന്നും. ശുഭദിനം നേരുന്നു സുലൈ എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയാണ്, ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം എനി വൺ. അങ്ങനെ നമ്മൾ ആ ഒരു ഫ്ലോയിൽ മുന്നോട്ട് പോകുവാൻ സാധിച്ചാൽ നമുക്ക് കിട്ടുന്ന ചെറിയൊരു ഒരു പ്രസൻസ് അല്ലെങ്കിൽ ചെറിയൊരു ആത്മാർത്ഥത പോലും നമുക്ക് വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും അല്ലേ. അപ്പോൾ എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ആത്മാർത്ഥതയോടും സ്നേഹത്തോടും സന്തോഷമായിട്ടും ഇരിക്കാൻ സാധിക്കട്ടെ. ആൻഡ് ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട് രാവിലെ തന്നെ അയച്ച് സുലൈ ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കാൻ കേട്ടോ. ആൻഡ് മറ്റൊരു പിക്ചർ മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോ ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഗുഡ് മോർണിംഗ്, ലൈഫ് ഹാസ് ടെസ്റ്റഡ് യു എവറി ഡേ, ബട്ട് സം ഹൗ യു ഹാവ് മാനേജ് ടു സ്റ്റേ സ്ട്രോങ് ബിക്കോസ് സം വെയർ ഡീപ് ഇൻസൈറ്റ് യു നോ ദാറ്റ് വൺ ഡേ യു വിൽ ഫൈൻഡ് ഹാപ്പിനെസ് എഗെയിൻ. ഇത് ലോഗർ ലീഡ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വരികളാണ് കേട്ടോ. ശരിയാണ്, നമ്മുടെ ജീവിതം നമ്മൾ ഡേ ബൈ ഡേ ഭയങ്കരമായിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ മാനേജ് ചെയ്യാൻ പഠിച്ചാൽ, ഡേ ബൈ ഡേ നമുക്ക് സ്ട്രോങ് ആവാൻ പഠിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നമ്മൾ എത്രത്തോളം വിഷമിച്ചു അതിനേക്കാൾ ഉപരി നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കും അല്ലേ. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു മനോഹരമായിട്ടുള്ള പിക്ചർ മെസ്സേജ് അയച്ചിട്ടുള്ള മനോ ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. സോ നിങ്ങൾക്കും അയക്കാം ഇതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന നല്ല നല്ല മനോഹരമായിട്ടുള്ള കോട്ടുകളും ആൻഡ് ഓൾസോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. BDC-ക്കൊപ്പം ഹെൽത്തി ഓണം, CBC, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40 പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700.
1: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Stand-inu Sameepam, Pulaman, Kottarakara.

0: மார்னிங் மோஜோ.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashriya FM 90, Nadinoppam, Nattarkoppam. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു. കൃത്യം 42 മിനിറ്റ് ആയിരിക്കുകയാണ്. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് ആണ് നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷൻ സെഗ്മെന്റിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് നമുക്ക് റാംജി ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രിയ, ഞാൻ റാംജി. അനുപ്രിയയ്ക്കും അതുപോലെ തന്നെ സുൽത്താനയ്ക്കും കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞാണ് റാംജി ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും റാംജി ചേട്ടനും ചേട്ടൻ്റെ ുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ആൻഡ് ഓൾസോ അനുപ്രിയയ്ക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമണി ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: നമസ്കാരം ആശ്രിയ ആൻഡ് സുൽത്താന, ഏവർക്കും സൗഖ്യമല്ലേ? നേരുന്നു ശുഭദിനം എന്ന് പറഞ്ഞാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് കേട്ടോ. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് രേണുക ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: പുഷ്പവും പൂമ്പാറ്റിയും പോലെയാണ് സൗഹൃദം. എത്ര അകലെയാണെങ്കിലും മനസ്സുകൊണ്ട് എന്നും എപ്പോഴും അടുത്തുകൊണ്ടേയിരിക്കും. ഒത്തിരി ഇഷ്ടത്തോടെ നേരുന്നു ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാണ് രേണുക ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരു മനോഹരമായിട്ടുള്ള ഒരു പിക്ചർ മെസ്സേജാണല്ലേ ചേച്ചി അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ശരിയാണ്, നല്ല സൗഹൃദങ്ങൾ എല്ലാവർക്കും കിട്ടട്ടെ. ആൻഡ് ഓൾസോ ഇങ്ങനൊരു മനോഹരമായിട്ടുള്ള കോട്ട് അയച്ചിട്ടുള്ള രേണുക ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ വിഷയമാണ് കേട്ടോ. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വായിക്കാം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിഷസും കാര്യങ്ങളും മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490906 9 6 6 4 9 0. മെസ്സേജ് മാത്രമല്ല വിളിച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474 2 9 1 9 0 9 0 0 4 7 4 2 9 1 9 0 0. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ. ഓക്കെ, കോൾ ഡ്രോപ്പ് ആയി പോയിരിക്കുകയാണ്. ഇതുപോലെ ഡ്രോപ്പ് ആയി പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വാസം കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജുകളാണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രിയ, ഹായ് സുൽത്താന. ചിലപ്പോൾ വലിയ വാക്കുകളേക്കാൾ ആശ്വാസം തരുന്നത് നമ്മുടെ വിഷമങ്ങൾ കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരു നിശബ്ദ സാന്നിധ്യമായിരിക്കും. ആശ്രയയിലെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു ശശികല കൊട്ടാരക്കര എന്ന് പറഞ്ഞാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചി പറഞ്ഞത് എത്ര കൃത്യമായിട്ടുള്ള കാര്യമാണല്ലോ. ഒരു പക്ഷേ നമ്മുടെ അടുത്ത് ആരും നമുക്ക് വലിയ വലിയ വാക്കുകൾ നൽകി നമ്മളെ സമാധാനിപ്പിക്കണം എന്നൊന്നുമില്ല അല്ലേ. ഒരു പക്ഷേ നമ്മളെ കേട്ടിരിക്കാൻ പോലും ഒരു പക്ഷേ ആരും ഉണ്ടായിരിക്കണം എന്നില്ല. എന്നാൽ നമ്മളെ കേട്ടിരിക്കാൻ ഒരാളുണ്ടെങ്കിൽ, ഒരു നിശബ്ദരായിട്ട് നമ്മളെ കേട്ടിരിക്കാൻ ഒരാളുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഭയങ്കര ബ്ലെസ്ഡ് ആയിരിക്കും. എന്തായാലും എല്ലാവർക്കും അങ്ങനെ ഒരു കൂട്ടുണ്ടായിരിക്കട്ടെ. അതുപോലെ തന്നെ ശശികല ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു ദിവസം ആശംസിക്കാണ് കേട്ടോ. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മണികണ്ഠൻ ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ലത് ആഗ്രഹിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് മടങ്ങി വരും. ഇതാണ് പ്രകൃതി നിയമം. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയാണ്, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നമുക്കും നല്ലൊരു കാര്യങ്ങൾ സംഭവിക്കും അല്ലേ. അപ്പോൾ എല്ലാവർക്കും എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുവാനും സാധിക്കട്ടെ. ആൻഡ് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട് അയച്ചിട്ടുള്ള മണികണ്ഠൻ ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുകയാണ്. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കാത്തു ആണ്. കാത്തു അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രിയ, ഇന്ന് എൻ്റെ അനിയൻ അമ്പുവിൻ്റെ ബർത്ത്ഡേ ആണ്. അവന് നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാമോ എന്ന് പറഞ്ഞാണ് കാത്തു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കാത്തുവിൻ്റെ അനിയന് ആശ്രിയ FM 90 പേരിലും എൻ്റെ പേരിലും കാത്തുവിൻ്റെ പേരിലും നല്ലൊരു പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. ഇങ്ങനെ മുന്നോട്ട് തന്നെ മോനെ ഹാപ്പി ആയിട്ട് പോകുവാൻ സാധിക്കട്ടെ. അപ്പോൾ ഇതോടുകൂടി തന്നെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് അപ്ഡേറ്റ്സും ആൻഡ് ഓൾസോ ഒരുപാട് കിടിലം പാട്ടുകളും കേൾക്കാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
2: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
1: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ achayansgold.in.
5: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
6: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
7: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
8: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
9: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
10: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
11: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
6: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
7: Yes, we are back on Morning Mojo with me, RJ Sultana. സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്കും വിവാഹ ആവശ്യങ്ങൾക്കായി ഒരുങ്ങുന്നവർക്കും ഇതാ ഒരു കിട്ടലം അപ്ഡേറ്റ് ആണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് സ്വർണവില ഇതാ കുത്തിരി താഴേക്ക് പോയിരിക്കുകയാണ്. ഇന്നലെ മാത്രം പവന് ഒറ്റയടിക്ക് 2240 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 111,480 രൂപയായി മാറിയിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഗ്രാമിലോട്ട് വരാനാണെങ്കിൽ 280 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ 13,935 രൂപയിലുമാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വെറും 2 ദിവസത്തിനുള്ളിൽ മാത്രം ഒരു പവന് 3,480 രൂപയുടെ വമ്പൻ ഇടിവാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നത്. സോ ഉടനെ വല്ലതും സ്വർണം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇതെന്തായാലും വളരെ ആശ്വാസം തന്നെയാകുന്ന ഒരു അപ്ഡേറ്റ് ആണല്ലേ. സോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു 17 മിനിറ്റ് ാണ് ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: അതെ, റെഡി ആയില്ലേ?
4: എങ്ങോട്ടാ?
3: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
4: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
5: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
6: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി. അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
4: ഗോപു നന്ദലത്ത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
5: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ GOK സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ GOK സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. GOK സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൈരളി ജുവലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജുവലേഴ്സ്, ആറു ജംഗ്ഷൻ, അഞ്ചൽ. BDC-ക്കൊപ്പം ഹെൽത്തി ഓണം. CBC, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40-ൽ പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1,299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. For free home sample collection, contact 0471-310-700.
2: Vijaya Diagnostic Center, Vijaya Jubilee Hospital na samibam, Kottarakara.
3: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
8: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
7: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
8: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും ഒട്ടാരക്കരയുടെ നമ്പർ 1 സ്ഥാപനം.
7: ആളിലോട്ട് മാറിയേ പിന്നെ 2-3 നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
8: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർക്കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
7: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
8: അയ്യോ, അത് ശരിയാ.
7: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ്, ചോയ്സ് മോൾ, MC Road, കൊട്ടാരക്കര.
9: മോർണിംഗ് ബോജോ.
10: Yes, we are back on Morning Mojo with me, RJ Sultana. ശബരിമല ദർശനത്തിനായി കാത്തിരിക്കുന്ന എല്ലാ അയ്യപ്പ ഭക്തന്മാരുടെയും ശ്രദ്ധയ്ക്കായിട്ട് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ഈ വരുന്ന 16-ാം തീയതി കന്നിമാസ പൂജകൾക്കായി ശബരിമലയിലെ നട തുറക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് ദർശനത്തിനായിട്ടുള്ള വിർച്വൽ ക്യൂ ബുക്കിംഗ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ദർശനത്തിനായും അതുപോലെ തന്നെ അവിടെ താമസിക്കുന്നതിനുമായിട്ട് മുറികൾ ബുക്ക് ചെയ്യുന്നതിനുമായി www.shabarimalaonline.org എന്ന വെബ്സൈറ്റോ www.onlinetdb.com എന്നീ വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ശബരിമല യാത്ര പ്ലാൻ ചെയ്യുന്നവർ ഈ വിവരം എന്തായാലും ശ്രദ്ധിക്കുമല്ലോ അല്ലെ? എത്രയും പെട്ടെന്ന് തന്നെ ഈ വെബ്സൈറ്റ് വഴി നിങ്ങളുടെ ബുക്കിംഗ് ഉറപ്പാക്കുക. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും ഒരുപാട് അടിപൊളി പാട്ടുകളും കേൾക്കാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈഡ്ലി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈഡ്ലി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
3: ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
4: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
5: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
4: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
3: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
4: മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു, 51 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് എന്നാലും ഇന്നത്തെ മോർണിംഗ് മോജോ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. ആൻഡ് ഓൾസോ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസത്തെ സ്പെഷ്യാലിറ്റി. യെസ്, ഇന്ന് September 3 മെർഷ്യൻ നേവി ഡേ ആണല്ലേ. നമ്മൾ ഡെയിലി ലൈഫിൽ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളും കടൽ കടന്ന് സുരക്ഷിതമായി നമ്മുടെ കൈകളിൽ എത്തിക്കുന്നത് രാപ്പകൽ ഭേദമില്ലാതെ കടലിനോട് മല്ലിടുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ കഠിനാധ്വാനമാണ്. സ്വന്തം കുടുംബത്തെ വിട്ട് മാസങ്ങളോളം വിശാലമായി കടലിൽ ചിലവഴിക്കുന്ന ആ അൺസങ് ഹീറോസിന്, അതായത് നമ്മുടെ മെർച്ചന്റ് നേവി ഉദ്യോഗസ്ഥർക്ക്, ഈ ഒരു വേളയിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നമുക്കൊരു വലിയ ബിഗ് സല്യൂട്ട് നൽകാം അല്ലേ. അപ്പൊ ഈ ഒരു നല്ല ചിന്തയോടുകൂടി തന്നെ എനിക്ക് ഇന്നത്തെ മോർണിംഗ് മോജോ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് നല്ല കിടലം പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ ആരും എങ്ങും പോകരുത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ, RJ Sultana, signing up.

0: യാത്രയായ ഹോം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട്
1: പോകേണ്ടതാണ്.
2: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ് 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇനത്തിൽ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ചന്തമുക്കിലാണ്. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
2: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്യന്റെ ഒ പി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണക്കാലത്ത് നന്ദലക് ജിമാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
0: ഗോപു നന്ദലക് ജിമാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ചായിട്ടാണോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: യാത്രയായ സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഏ സമയം തന്നെ നമ്മളിങ്ങനെ നമ്മുടെ ചന്തമുക്കിലെത്തി നിന്ന് ഒരുപാട് നല്ല മനുഷ്യരിങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്?
2: എന്റെ പേര് ബിജു എന്നാണ്.
1: ബിജു ചേട്ടാ വീട് അടുത്ത് തന്നെയാണോ?
2: വീട് നെടുമ്പാവ് എന്ന് പറയും.
1: നെടുമ്പാവിലാണ്? ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പരിപാടി?
2: ഇവിടെ ക്ഷേത്രത്തെ ഓട്ടം വന്നതാണ്.
1: ഓട്ടം വന്നതാണ്,
2: ഓട്ടോറിക്ഷ ഓട്ടം തൊഴിലാളിയാണ്.
1: ഓക്കെ, ശരി ശരി. അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: വീട്ടില് വൈഫുണ്ട്, കുട്ടിയുണ്ട്.
1: കുട്ടിക്ക് എന്താ ചെയ്യുന്നത്?
2: കുട്ടിക്കും 3 വയസ്സായിട്ടു.
1: കുഞ്ഞു മകളാണ്? അകളാണോ മകനാണ്?
2: മകളാണ്.
1: ഓക്കെ, അപ്പം എന്താണ് പേര്?
2: ആദിനന്ദ എന്നാണ് പേര്.
1: ആദിനന്ദ, ഓക്കെ, അടിപൊളി പേരൊക്കെ ആണല്ലോ. ശരി, അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നത്? ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്.
2: ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. പിന്നെ വേറെ പാലിന്റെ പശു ഉണ്ട്, അങ്ങനെ ബിസിനസ്സുണ്ട്.
1: ബിസിനസ്സും ഉണ്ട്.
2: അതെ അതെ അതെ, എല്ലായിടത്തും എല്ലാ മേഖലയിലും കൈ വെച്ചിട്ടുണ്ട്.
1: എനിക്ക് തോന്നുന്നത് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ ഒരു ഇൻകം സോഴ്സ് കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് ഒരു ബാക്കപ്പ് ഇൻകം, ഒരു ഒന്നിൽ കൂടുതൽ ഇൻകം നമുക്ക് കിട്ടുന്ന ഒരു വരുമാന മാർഗ്ഗങ്ങൾ നമുക്ക് വേണം അല്ലേ?
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മൾ നാട്ടിൽ നിൽക്കണമെങ്കിൽ രാവിലെ നമ്മൾ ഏകദേശം 4 മണിക്കെങ്കിലും കഷ്ടപ്പെട്ടാലേ നാട്ടിൽ നല്ല രീതിയിൽ നിൽക്കാൻ പറ്റും. ഗൾഫ് മേഖലകളിലൊക്കെ പോയിട്ട് രാവിലെ ആൾക്കാർ 3 മണിക്കൊക്കെ എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആ ജോലി ഇവിടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇവിടെ നിൽക്കും, നാട്ടിൽ നല്ല രീതിയിൽ നിൽക്കാൻ പറ്റും. ഞാൻ ഏകദേശം 10 വർഷത്തോളം കാലം ഇവിടെ നാട്ടിൽ ഇത്തരം മേഖലകളിൽ റബ്ബർ ടാപ്പിംഗ് മുതൽ തുടങ്ങിയതാണ്. പല പല ബിസിനസ്സുകൾ ചെയ്ത് ഇങ്ങനെ നാട്ടിൽ ഇപ്പോൾ 10 വർഷമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ നിൽക്കുന്നുണ്ട്.
1: ശരി, സന്തോഷമായിട്ട് പോവാണ്.
2: ആ സന്തോഷമായിട്ട് പോകണം, വേറെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ നല്ലതായിട്ട് പോകും.
1: ഓക്കെ, അപ്പോൾ എന്തായാലും അതുപോലെ മുൻപോട്ടും ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് സമാധാനത്തോടെ പോകാൻ സാധിക്കട്ടെ. സമാധാനം ഏറ്റവും വലുതല്ലേ?
2: ഓക്കെ, അതെ അതെ, സമാധാനമാണ് ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത്. പൈസയൊക്കെ പിന്നീടാണ് ഉണ്ടാവുന്നത്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനത്തെ നമ്മുടെ ചന്തമുക്കിലെത്തി നമ്മുടെ ബിജു ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പോൾ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: BDC-ക്കൊപ്പം ഹെൽത്തി ഓണം, CBC, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40-ൽ പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1,299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700.
2: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം കൊട്ടാരക്കര.
3: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
0: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൺ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 90, Nadinopum, Natarkopum. Yes, apa innalu nammal agare nammude chandamukilethi nammude Vijay Chettanodu ingane varthanam parnirikkana. Appa Chettanodu korchu karyangal koodi chodikkanundu. Appa Chetta, endukonda ee auto field lekku thirinjathu?
1: Auto mail idu varumana margamaana namukku. Nammude oru varumana margamaana adondu auto rickshaw thollalayittu pinne adubole kadai undu. Kadayil auto ottekum, auto il auto ottam vilikkana adutthu poi. Idu oru varumana margamaana adondu auto thirinjeduthathu.
0: Ee varumana ennalubari auto field choose cheyidonulla ettu valiya ubhagam.
1: ഓട്ടോ ഫീൽഡ് നമുക്ക് എപ്പോഴും ഇപ്പം ഒരുപാട് പ്രായ ആൾക്കാർ, അതായത് നടന്നു പോകാൻ എപ്പോഴും ഓട്ടോറിക്ഷയാണ് ആശ്രയിക്കുന്നത് ഒരുപാട് പേര്. സ്കൂട്ടി ഇല്ലാത്ത ഒരു പ്രായമായ ഇപ്പം എല്ലാവർക്കും കാലുവേദനയും മുട്ടുവേദന അങ്ങനെയുള്ള പല പല അസുഖങ്ങളുള്ള ആൾക്കാർ, അപ്പം കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഓട്ടോറിക്ഷ. അപ്പോൾ ഓട്ടോറിക്ഷ ചെറിയ ചെറിയ ഓട്ടോകളായി നമുക്ക് ജീവിച്ച് പോകാം, ഒരു കുടുംബം പോലെ മുന്നോട്ട് പോകാൻ പറ്റും ഓട്ടോറിക്ഷ ആണെങ്കിൽ. ഇപ്പോൾ ടാക്സി എടുത്തിട്ടുള്ള ചിലപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഓട്ടം കിട്ടുന്നത്, അതുപോലെ അതിനൊക്കെ ഉപകാരമാണ്. നല്ല ഓട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഓട്ടോറിക്ഷ ഏറ്റവും ഒരു ബെറ്റർ ആയിട്ട് തോന്നി അങ്ങനെ എടുത്തതാണ്.
0: ഇപ്പോൾ ഈ ഡീസലിന്റെ വിലവർത്തനമൊക്കെ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ?
1: എനിക്ക് ഇലക്ട്രിക്കലാണ്,
0: ഇലക്ട്രിക് വണ്ടിയാണ്,
1: ഇലക്ട്രിക് വണ്ടിയാണ്. അതുകൊണ്ട് ഡീസലിന്റെ നമുക്ക് വലുതായിട്ട് അങ്ങനെ ബാധിച്ചിട്ടില്ല.
0: ഓക്കെ, ശരി ശരി. അപ്പോഴേ ഈ ഇപ്പം എത്ര നാളെ ഈ ഓട്ടോ ഫീൽഡിലുണ്ട്?
1: ഇപ്പോൾ രണ്ട് വർഷമായേ ഉള്ളൂ.
0: രണ്ട് വർഷം തുടക്കക്കാരനാണ്?
1: തുടക്കാരൻ, രണ്ട് വർഷമായിട്ടേ ഉള്ളൂ. ഫസ്റ്റ് ഇലക്ട്രിക് ഓട്ടോ ഇറങ്ങുമ്പോൾ നമ്മൾ എടുത്തതാണ്. ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഓട്ടോ റിക്ഷ തന്നെ ഓടുന്നു, കുഴപ്പമില്ല, പോകുന്നു പോലെ.
0: ഓക്കെ ശരി. അപ്പോഴേ നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരുപാട് ആഗ്രഹങ്ങൾ കാണും. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ചേട്ടനോട് ചോദിക്കുകയാണ്, ചേട്ടൻ്റെ ഏറ്റവും വലിയ ലൈഫിലെ ആഗ്രഹം എന്തായിരിക്കും?
1: ലൈഫിലെ ആഗ്രഹം എന്ന് ആഗ്രഹങ്ങളൊക്കെ ഒരുപാട് കാണുമെങ്കിലും ശരി, തന്നെ അവളെ കുട്ടിയെ നല്ല രീതിയിൽ വളർത്തി വിദ്യാഭ്യാസം കൊടുക്കുക, അവളെ നല്ല രീതിയിൽ വിവാഹം കഴിച്ചയക്കുക, അതൊക്കെയാണ് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഏറ്റവും. പിന്നെ സാമൂഹ്യ സേവനം ഉണ്ട്, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട്, ഒരേ സാമൂഹ്യ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ട്രസ്റ്റ് ഉണ്ട് നമ്മളൊക്കെ പ്രവാസികളുടെ, അതുവഴി ഏകദേശം ഒരു 10-40 ലക്ഷം രൂപയ്ക്ക് അടുത്ത് നമ്മൾ സഹായം ചെയ്തിട്ടുണ്ട് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്. ആ മേഖലയിൽ നമ്മൾ ഇതിൽ നിന്ന് വരുമാനം കൊണ്ട് തന്നെ അതിനകത്ത് നിന്ന് തുച്ഛമായ തുക മാറ്റി വെച്ച് 10-500 രൂപയൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരു ഗ്രൂപ്പായിട്ട് സഹായിച്ചിട്ട് ചിലപ്പോൾ 50,000 or 1,00,000 ആ ഒരു കുട്ടികൾക്ക് വേണ്ടുന്ന രീതിയിൽ കൊണ്ടു കൊടുക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ സഹായം ചെയ്യുന്നുണ്ട്.
0: ഓക്കെ, അപ്പം ചെറിയ തോതിൽ സാമൂഹ്യ സേവനം
1: ഉണ്ട്, എല്ലാം ഉണ്ട്.
0: ഓക്കെ, അപ്പം എന്നാലും എല്ലാ മേഖലയിലും കൈ കടത്തി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബിജു ചേട്ടൻ, കേട്ടോ. അപ്പോൾ ഇതിൽ ചേട്ടാ സന്തോഷം ഇത് പരിചയപ്പെട്ടതിൽ, ഇതുപോലെ ഭയങ്കര ആക്റ്റീവായിട്ട് മുൻപോട്ടും പോകാൻ സാധിക്കട്ടെ, കേട്ടോ.
1: തീർച്ചയായിട്ടും, താങ്ക് യു, താങ്ക് യു ഒരുപാട്.
0: അപ്പോൾ നമ്മളങ്ങനത്തെ നമ്മുടെ ചന്ദമുഖിലെത്തി നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പരിചയപ്പെട്ടത് നെടുമൺകാവ് സ്വദേശിയായ ബിജു ചേട്ടനെയാണ്, കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈരളി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈരളി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: ബാക്ക് ഓൺ റേഡിയോ വൺ ടി വിത്ത് മീ ആർ ജി ശ്രീശാന്ത് ഓണാശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനത്തെ നമ്മുടെ ചന്തമുക്കിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് ഒരു ട്രാവലറിനകത്ത് ഒരു ചേട്ടൻ ഇപ്പോൾ ഉണ്ട്, നമുക്കൊന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേരെങ്ങനെയാണ്?
1: അരുണ്.
0: വീട് എവിടെയാണ്?
1: പരവൂരാണ്.
0: പരവൂരാണ്? കൊല്ലം പരവൂർ.
1: കൊല്ലം പരവൂർ.
0: ഓക്കെ. ഇവിടെ എന്താ പരിപാടി? അപ്പോ
1: ഇവിടെ ഒരു കൊട്ടാരക്കര അമ്പലത്തിൽ കയറിയിട്ട് അടൂര് പോകാൻ വേണ്ടി വന്നതാണ്.
0: ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ടപ്പോ?
1: വീട്ടില് ഞാന്, വൈഫ്, പിന്നെ അമ്മ, അനിയത്തി, ഒരു കുഞ്ഞുമാവ.
0: ഓക്കെ. കുഞ്ഞുമാവ് ചേട്ടന്റെ കുട്ടിയാണോ?
1: അല്ല, പെങ്ങള മോള.
0: പെങ്ങളുടെ മോള.
1: ഒരു മാസം ആയതേ.
0: ഒരു മാസം ആയതേ ഉള്ളൂ. ഓക്കെ, അടിപൊളി. ശരി, അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നത്? ഓട്ടോ എന്ന് പറയുമ്പോൾ ട്രാവലർ ഡ്രൈവറാണ്.
1: ആ, ട്രാവലർ ഡ്രൈവറാണ്.
0: ഓക്കെ. അപ്പൊ എത്ര നാളായിട്ട് വളയും പിടിക്കുന്നുണ്ട്?
1: ഇപ്പം ഒരു 12 കൊല്ലമായി. പ്രൈവറ്റ് ബസ്സിലായിരുന്നു, ഇപ്പം ട്രാവലർ കയറിയിട്ട് 2-3 കൊല്ലമായി.
0: ഓക്കെ. ശരി ശരി. അപ്പൊ എന്തുകൊണ്ട് ഈ ഡ്രൈവിംഗ് മേഖലയിലേക്ക് ജീവിതം തിരിച്ചത്?
1: അത് പണ്ടേ ഇഷ്ടമായിരുന്നു, പിന്നെ വീട്ടിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇതിലോട്ട് തിരിഞ്ഞു. അവിടെ ആദ്യം ഓട്ടോ ഇടുകയായിരുന്നു, അങ്ങനെ പടിപടിയായിട്ട് ഇപ്പം ബസ്സിലൊക്കെ എത്തി ഇപ്പം ഇങ്ങനെ ട്രാവലിൽ പോകണം.
0: സ്വന്തം വണ്ടിയാണ്?
1: അല്ലല്ല, റെന്റ് ഓണ്.
0: റെന്റ് ഓടുവാണ്. ഓക്കെ. അപ്പൊ എന്തായാലും എല്ലാ മേഖലയിലും ഒന്ന് കൈവെക്കാൻ കരുതി ഡ്രൈവിംഗ് ഫീൽഡിൽ, അല്ലേ?
1: അത്രേ ഉള്ളൂ.
0: ഓട്ടോയിൽ തുടങ്ങി, പിന്നെ ബസ്സിൽ കയറി, ഇപ്പൊ ട്രാവലർ നിൽക്കുകയാണ്.
1: ട്രാവലർ നിൽക്കാൻ.
0: ഇനി എങ്ങോട്ടാ ചാടുന്നത്?
1: ഇനി എങ്ങോട്ടും ചാടുന്നില്ല, ഇനി മേഖല തന്നെ ഇങ്ങനെ നിൽക്കുവോ?
0: ഇവിടെ തന്നെ നിൽക്കുകയാണ്. എന്നാ സ്വന്തമായിട്ട് വണ്ടി എടുക്കണ്ടേ?
1: എടുക്കണം. ഇപ്പൊ ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇപ്പൊ നടക്കത്തില്ല, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നു.
0: ശരി, അപ്പൊ ഉടനെ നമുക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ മാറുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വണ്ടിയൊക്കെ എടുത്ത് സ്വന്തമായിട്ട് ട്രാവൽസ് ഒക്കെ തുടങ്ങി പോകും, അല്ലേ?
1: തീർച്ചയായും.
0: ഓക്കെ. ശരി, അപ്പൊ ഇന്നലെ എല്ലാവിധ ആശംസകളും കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ. അപ്പൊ ഒരു കാര്യം ചോട്ടെ, അപ്പൊ എത്ര നാളായിട്ട് ഈ ഒരു ഡ്രൈവിംഗ് ഫീൽഡുണ്ട്?
1: 12 കൊല്ലം കഴിഞ്ഞു.
0: 12 കൊല്ലമായി. അപ്പം എപ്പോഴെങ്കിലും നല്ലൊരു അനുഭവം ഈ രംഗത്ത് കിട്ടിയിട്ടുണ്ടോ?
1: ഒരുപാട് യാത്രക്കാരുടെ സപ്പോർട്ടും കാര്യങ്ങളും, ഒരുപാട് പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടാം, അവരുമായിട്ടുള്ള യാത്ര എല്ലാം അടിപൊളിയാണ്.
0: ശരി, അപ്പം യാത്രകളെ പ്രണയിച്ച വ്യക്തിയാണല്ലോ, അപ്പം എങ്ങോട്ടാ ഏറ്റവും ആഗ്രഹം പോകാൻ?
1: മൂകാംബിക.
0: മൂകാംബിക പോയിട്ടില്ല ഇതുവരെയായിട്ടും?
1: പോയിട്ടുണ്ട്. ഒരു കഴിഞ്ഞ ഒരു ഈ കൊല്ലം തന്നെ ഒരു 3 വട്ടം പോയി. ഓട്ടോ ഉണ്ടായിരുന്നു, 3 വട്ടമായിട്ട് ഓട്ടം പോയി. ഏറ്റവും കൂടുതലും ഇഷ്ടം അവിടെ പോകാനാണ്.
0: ഓക്കെ. അപ്പൊ എന്തായാലും മൂകാംബിക കുടജാത്രയൊക്കെ പോകാൻ ഇഷ്ടം, അല്ലേ?
1: ഇഷ്ടം.
0: ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷം പരിചയപ്പെടുന്നത്, യാത്രകൾ ചെയ്യാൻ ഇനിയും ഇനിയും ഒരുപാട് അവസരം ഉണ്ടാവട്ടെ.
1: താങ്ക്സ്.
0: അപ്പൊ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ ചന്തമുക്കിലെത്തിയുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ പരിചയപ്പെടുന്നത് കഴിഞ്ഞ 12 വർഷങ്ങളായിട്ട് ഡ്രൈവിംഗ് ഫീൽഡ് വർക്ക് ചെയ്യുന്ന നമ്മുടെ അരുൺ ചേട്ടനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
3: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.
0: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
5: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Yes, once again we are back on Radio 1D with me, RJ Srishant, on Astraya FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനത്തെ നമ്മുടെ ചന്തമുഖലത്തിൽ നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. ഒരു ഓട്ടോയിൽ ഒരു കാക്കിയൊക്കെ ഇട്ടൊരു ചേട്ടനുണ്ട്. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേര് എങ്ങനെയാണ്?
1: എന്റെ പേര് ഹുസൈൻ.
0: ഹുസൈൻ ചേട്ടാ, വീട് എവിടെ തന്നെയാണോ?
1: വീട് കുട്ടാരക്കര കുന്നിക്കോട്.
0: കുന്നിക്കോടുകാരനാണ്. അപ്പം വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ രണ്ട് മോളുണ്ട്, രണ്ട് മക്കള്, ഭാര്യ, ഞാൻ. ഫാമിലി നല്ല ഫാമിലി ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു.
0: ഹാപ്പിയാണ്?
1: ഹാപ്പിയാ, സന്തോഷം.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മകൾ മോൾ പഠിക്കുന്നു, രണ്ടുപേരും പഠിക്കുന്നു, മോൾ 9, മോൻ 5.
0: ഓക്കെ, ശരി ശരി. അപ്പോഴേ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാനിപ്പോ ഓട്ടോ ഓടിക്കുകയാണ്. പ്രവാസിയായിരുന്നു.
0: എവിടെയായിരുന്നു?
1: 18 സൗദി അറേബ്യയിലായിരുന്നു.
0: സൗദിയിലായിരുന്നു. കിങ് സൽമാന്റെ നാട്ടിൽ പിന്നെ എന്താ തിരിച്ചു പോരുന്നത്?
1: അവിടെ നമ്മള് 18 പോയി, നമ്മള് ലൈഫ് പോയി, അല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടായില്ല. ചെറിയ ശമ്പളത്തിലാണ് പണിയെടുത്തത്. അപ്പൊ അതുകൊണ്ട് നമുക്കൊന്നും നാട്ടിലൊന്നും ബാലൻസ് വരുന്നില്ല. കഴിഞ്ഞുകൂടി പോന്നു, നമ്മളെ കാര്യങ്ങളെല്ലാം നടക്കുന്നു. പിന്നെ നാട്ടിൽ വന്നൊരു ഓട്ടോറിക്ഷ എടുത്ത്, ഇപ്പം കുഴപ്പമൊന്നുമില്ല, സന്തോഷമാണ്. ഫാമിലിയായിട്ടൊക്കെ അടിച്ചു വിളിച്ചു പോകുന്നു, വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നു, പിള്ളേരെ പഠിത്തങ്ങൾ പോകുന്നു, കുഴപ്പമൊന്നുമില്ല.
0: ഹാപ്പിയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഓട്ടോ എടുത്തിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ഓട്ടോ എങ്ങനെയുണ്ട്?
1: ഇപ്പം കുഴപ്പം, ഓണം കഴിഞ്ഞല്ലയോ, ചെറിയൊരു ഓട്ടം തട്ടേടാ. ഓണത്തിന് മുമ്പ് ഓട്ടം ഉണ്ടായിരുന്നു, ഓണ സമയത്തൊക്കെ ഓട്ടം ഉണ്ട്, കുഴപ്പമില്ല. നമ്മളെ പട്ടിണി അടുത്തൊരു വാഹനമാണ് ഓട്ടോറിക്ഷ എന്ന് പറയുന്നത്.
0: തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് ചേട്ടന്മാരെ ഞാൻ പരിചയപ്പെടാറുണ്ട്, ഓട്ടോ ചേട്ടന്മാരെ. അപ്പൊ അവരൊക്കെ പറഞ്ഞ കാര്യമാണ്, ഇപ്പൊ എത്ര പട്ടിണി ആണെങ്കിലും നമ്മൾ ഒരു ദിവസം ഈ വണ്ടി എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഒരു ദിവസം കഴിഞ്ഞുകൂടെ ഉള്ള വക നമുക്ക് ഉണ്ടാക്കി തരുന്നു അല്ലേ?
1: തീർച്ചയായിട്ടും. ദൈവം നമുക്ക് ഏത് വഴിക്കൂടെ എവിടെയെങ്കിലും കാട്ടിത്തരും നമുക്ക്.
0: ഓക്കെ, ശരി. അപ്പൊ അങ്ങനെ ഓട്ടോറിക്ഷയെ കൂട്ടുപിടിച്ച് ഇങ്ങനെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം 18 ദുബൈയിൽ, സൗദിയിലായിരുന്നല്ലോ. അപ്പൊ സൗദിയിൽ എന്താ ചെയ്തത്?
1: സൗദിയിൽ ഡ്രൈവറായിരുന്നു, കമ്പനി അല്ല, വെളി നമ്മളെ നാട്ടുകാരന്റെ കൂടെ തന്നെ ആയിരുന്നു. പക്ഷേ നമുക്ക് പ്രയോജനമില്ല, ശമ്പളം അല്ലാതെ.
0: സേവിംഗ് ഒന്നും പറ്റില്ല?
1: ഒന്നും സേവിംഗ് ഒന്നും നടക്കത്തില്ല. ഇവിടെ നിന്നും ചിലപ്പോൾ 10 അധികം കിട്ടും, അത് ഇവിടുത്തെ കാര്യങ്ങളായിട്ട് തീരെ അങ്ങ് അടിച്ചു വിളിച്ച് തീരത്തേ ഉള്ളൂ. അല്ലാതെ മറ്റ് വീട് വെക്കാനോ മറ്റു കാര്യങ്ങളോ സേവ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അങ്ങനെ അത് വിട്ടു, ഒഴിവാക്കി നാട്ടിൽ വന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചില്ലറ ഈ തടിയുടെ വർക്കിനൊക്കെ പോകും. ഈ ഫീൽഡ് ഓട്ടോ ഇല്ലാത്ത ദിവസം
0: തടിമുറുപ്പാണ്,
1: തടിമുറുപ്പല്ല, തടി ലോഡിംഗ് ആണ്. അതിനും പോകും, ഇന്നും പോയി രാവിലെ. അത് കഴിഞ്ഞിട്ടാണ് ഇത് എടുത്തുകൊണ്ട് വരുന്നത്.
0: ജീവിക്കണ്ടേ?
1: അതെ അതെ, പിള്ളേരെ പഠിപ്പിക്കണം, അവരെ ലൈഫ് നോക്കണം, അവരെ പഠിപ്പിച്ച് ജോലി പഠിച്ചു, അതാണ് നമ്മൾ ലക്ഷ്യം എന്ന് പറഞ്ഞത്. അതേ ഉള്ളൂ.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ ചേട്ടാ, അപ്പൊ എന്നാലും നമ്മളങ്ങനത്തെ നമ്മുടെ ചന്തമുഖിലെത്തി നമ്മുടെ ഹുസൈൻ ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
5: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
6: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED TVകൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
7: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ നമ്മുടെ ചന്തമുക്കിലെത്തി. കുന്നിക്കോട് സ്വദേശിയായ ഹുസൈൻ ചേട്ടനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കണം കേട്ടോ.
1: ഓരോ ആൾക്കാർക്കും ഇപ്പൊ ജീവിതത്തിൽ ഒരുപാട് എക്സ്പീരിയൻസുകൾ നേടിയെടുക്കാറുണ്ട്, അനുഭവങ്ങൾ നേടിയെടുക്കാറുണ്ട്. അപ്പൊ അതിലൂടെ തന്നെ ഒരുപാട് പേര് ഓരോ പാഠങ്ങൾ ഉൾക്കൊള്ളാറുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ് ചേട്ടാ, ചേട്ടൻ ലൈഫിലൂടെ നേടിയെടുത്ത ഏറ്റവും വലിയൊരു പാഠം എന്തായിരിക്കും?
2: ഞാന് അതായത് കുടുംബത്തിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ചു. എന്റെ ഫാദർ മാതൃഭാതൃ മരണപ്പെട്ടു. അപ്പം പണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പണ്ടുള്ള കാലങ്ങളിൽ 10 വരെ പഠിക്കാനും മുന്നോട്ട് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമുക്ക് പോകാൻ പറ്റത്തില്ല, കാരണം അന്ന് ആ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു. അപ്പം അവിടെ കൊണ്ട് പഠിത്തം സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെയാണ് ഈ മോട്ടോർ ഫീൽഡിൽ ഇറങ്ങിയത്. അങ്ങനെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു.
1: പഠിത്തം കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു.
2: കണ്ടിന്യൂ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നു. അത് അന്ന് പഠിച്ചായിരുന്നെങ്കിൽ നമ്മൾ ഈ മോട്ടോർ ഫീൽഡ് വിട്ടിട്ട് വേറെ എന്തെങ്കിലും നല്ല നേരത്തിരുന്ന് നമ്മൾ വീടൊക്കെ വെച്ച് സന്തോഷമായിട്ട് കഴിയാനുള്ളൊരു ആഗ്രഹമുണ്ട്. ദൈവം അനുഗ്രഹിക്കും, നടത്തി തരും.
1: എനിക്ക് തോന്നുന്നു നേടിയെടുത്ത പാഠം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ, അല്ലേ?
2: ആണ്, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: അപ്പൊ കേട്ടോണ്ടിരിക്കുന്ന ചെറുപ്പക്കാർ കേൾക്കേണ്ട കാര്യമാണ്, ഇപ്പൊ പഠിക്കുന്നു പറയുമ്പോൾ കുറച്ച് പിള്ളേർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെ? വെറുതെ ഉപദേശം കൊടുത്ത് നശിപ്പിക്കുന്ന പോലെ തോന്നും, പക്ഷെ അങ്ങനെയല്ല. പഠിക്കേണ്ട സമയത്ത് പഠിക്കാത്ത വന്ന ഒരുപാട് മനുഷ്യർക്ക് എന്താണ് ഒരുപാട് അനുഭവങ്ങൾ നേടിയതുകൊണ്ടാണ് പറയുന്നത്, അല്ലെ?
2: ആ, തീർച്ചയായിട്ടും. നമ്മൾ അതിനെ പറ്റി ഇപ്പം ഒരുപാട് എപ്പോഴും ചിന്തിക്കുന്നത് അതുകൊണ്ട് നമ്മളെ മക്കൾക്ക് അത് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കും. എന്റെ ഫാദർ അങ്ങനെ അല്ലെ, എന്റെ ബാപ്പ അല്ലെ, അച്ഛൻ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ആ രീതി പോലും എത്ര കഷ്ടപ്പെട്ടാലും നമ്മൾ അവരെ പഠിപ്പിക്കുക. നമുക്ക് വന്നാലും അവർക്ക് ഒരിക്കലും വരാൻ പാടില്ല. അതാണ് നമ്മുടെ ഉദ്ദേശം.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചേട്ടാ. അപ്പൊ എന്തായാലും കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാൽ പോലും ഈ ഒരു സമയം കഴിഞ്ഞ് നല്ലൊരു സമയം തിരിച്ചു വരും. അപ്പൊ എന്തായാലും സന്തോഷമായിട്ട് ഇതുപോലെ ഹാപ്പി ആയിട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റട്ടോ.
2: ഓക്കെ ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ.
1: ഓക്കെ, അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ചന്തമുക്കിലെത്തിയിരുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് കുന്നിക്കോട് സ്വദേശിയായ ഹുസൈൻ ചേട്ടനാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് നല്ല മനുഷ്യരുടെ അഭിപ്രായങ്ങളും വിശേഷങ്ങളൊക്കെ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൊട്ടാരക്കര പള്ളിക്ക് പ്രസാദ.
1: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേയിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്.
1: ആയിരം പറ മുത്തുണ്ടേ
3: അനക്കെടുപ്പത് പൊന്നുണ്ടേ ആയിരം പറ
4: പോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ എഫ് എം 90.
5: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: You are listening to Ashray FM 90 Nadinuppam നാട്ടാർകൂപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
2: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
3: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
4: സ്വയംവര
2: സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
0: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
5: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി. ദ ടൈം ഈസ് 12 ഒ ക്ലോക്ക്.

ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്. ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനിയുള്ള 2 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള ഒരുപിടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്പെഷ്യൽ റിക്വസ്റ്റുകൾ, ഡെഡിക്കേഷൻസ് എല്ലാം എന്നെ അറിയിക്കാം. സോ അതിനായിട്ട് ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ. ടു ദ നമ്പർ 0474291 9090. 0474291 9090. അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490090. 9526690090. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി പാട്ടോടുകൂടി നമുക്ക് ഇന്നത്തെ കാസറ്റ് കഫേ സ്റ്റാർട്ട് ചെയ്യാം. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്, ആൻഡ് ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ എഫ് എം 90 നാടിനൊപ്പം. Not dark opum.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
4: വിലക്കുറവാണ് അൽജയുടെ സ്പെഷ്യാലിറ്റി,
5: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
7: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
8: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
9: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
10: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ്, വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സമയം കൃത്യം 12 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിരിക്കുകയാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്? ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ, അക്കൗണ്ട് ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മനു ആണ് കേട്ടോ. ഹായ് ശ്രീ, എനിക്കിന്ന് കലാപക്കാര എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് മനു ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും മനുവിന് വേണ്ടി ആ ഒരു പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫിലൂടെ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, കിങ് ഓഫ് കൊത്ത എന്ന സിനിമയ്ക്ക് വേണ്ടി ജോ പോളിൻ്റെ വരികൾക്ക് ജേക്സ് ബിജോയ് ഈണം നൽകി നമ്മുടെ സ്വന്തം ശ്രേയാ ഘോഷാലും ബെന്നി ദയാലും അതിൻ്റെ സംഗീത സംവിധായകൻ ജേക്സ് ബിജോയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ റോൾ ടൈം ഒരു സെലിബ്രേഷൻ സോങ് ആണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ബാബുരാജ് ചേട്ടനാണ് കേട്ടോ. ഹലോ ശ്രീശാന്ത്, എനിക്കിന്ന് രാമായണക്കാറ്റ് എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് നമ്മുടെ ബാബുരാജ് ചേട്ടൻ അയച്ചിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ എന്തായാലും ചേട്ടന് വേണ്ടി ആ ഒരു പാട്ട് ഉറപ്പായിട്ട് ഇന്ന് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 1991 റിലീസ് ചെയ്ത അഭിമന്യു എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്രത്തിൻ്റെ വരികൾക്ക് രവീന്ദ്രമാഷ് ഈണം നൽകി നമ്മുടെ സ്വന്തം ചിത്ര ചേച്ചിയും എം ജി ശ്രീകുമാർ സാറും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുള്ളായ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474219090 0974 2919 0. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490906. സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രോ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: അതെ, റെഡി ആയില്ലേ?
4: എങ്ങോട്ടാ?
3: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
4: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
5: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
6: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
7: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് അഭിമന്യു എന്ന സിനിമയിൽ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോൾ ഓർ ഈസ് വെയ്റ്റിംഗ് ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്? ഹലോ
1: ഹലോ,
0: ഇതാരാ സംസാരിക്കുന്നത്? ചിഞ്ചു ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഹലോ, കേൾക്കുന്നുണ്ടോ? എന്തൊക്കെയുണ്ട് വിശേഷം എന്ന്?
1: സുഖമായിട്ടിരിക്കുന്നു.
0: വീട്ടിൽ ആരൊക്കെയുണ്ട്? പോരട്ടെ, ബാക്കി പോരട്ടെ.
1: ഹലോ,
0: കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്ത് പറ്റി? ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങോട്ട് മറുപടി വരുന്നില്ല. റേഞ്ചിന്റെ ഇഷ്യൂസ് ആണ്. പേര് ചിഞ്ചു എന്നാണ് പറഞ്ഞത്? ടിൻഡു എന്നാണ്
1: പറഞ്ഞത്?
0: ടിൻഡു. ആഹ്, അടിപൊളി ക്യൂട്ട് നെയിം ഒക്കെ ആണല്ലോ. അപ്പൊ എന്താ ചെയ്യുന്നത് ചേട്ടൻ?
1: പെയിന്റിങ്ങിന്റെ
0: വർക്ക്. ജോലിയൊക്കെ ഉണ്ടോ ഇപ്പോ? തുടങ്ങിയില്ല. ഓണം കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുക വീട്ടില് അല്ലേ? ഓക്കെ, ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? ഓക്കെ, ഭയങ്കര സങ്കടമുള്ള പാട്ടാണല്ലോ. എന്തുകൊണ്ട് ഈ പാട്ട് പറയാൻ കാര്യം? എന്തോ ഒരു ഇഷ്ടമാണല്ലേ. ഓക്കെ, അപ്പം എന്തായാലും പാട്ട് വെച്ച് തരാം. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ
0: കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണല്ലേ. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും പാട്ട് വെച്ച് തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോൾ നമ്മളെ വിളിച്ചത് നമ്മുടെ ടിൻഡു ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് രാപ്പാടി കേഴുന്നു എന്ന മനോഹരമായ പാട്ടാണ്. ആക്ച്വലി ഈ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 1993 റിലീസ് ചെയ്ത, മലയാളികളെ കരയിപ്പിച്ച, സിപി മലയാളസ സംവിധാനം ചെയ്ത ആകാശദൂത് എന്ന സിനിമയ്ക്ക് വേണ്ടി ഒ എൻ വി സാറിൻ്റെ വരികൾക്ക് ഔസേപ്പച്ചൻ സാർ ഈണം നൽകി നമ്മുടെ സ്വന്തം ഗാനഗന്ധർവൻ ദാസേട്ടൻ പാടി അനശ്വരമാക്കിയ ഒരു പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. ഈ ഒരു പാട്ടിനെ പറ്റി പറയും. മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ആക്ച്വലി നമ്മുടെ ലൈഫിൽ ഏറ്റവും നല്ല കാലം ഏതെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, നമ്മുടെ പേരൻസിനൊപ്പമുള്ള ജീവിച്ചിരിക്കുന്ന കാലം അല്ലേ, അല്ലെങ്കിൽ മാതാപിതാക്കളോടൊപ്പം ഉള്ള കാലം. അവരോടൊപ്പം ഉള്ള കാലമാണ് നമ്മുടെ ഏറ്റവും ലൈഫിലെ ഏറ്റവും പ്രഷ്യസായ ആ ഒരു കാലം അല്ലേ. ആ ഒരു കാലം സിനിമയിലൂടെ കാണിച്ച, ഒരു സ്ക്രീനിലൂടെ കാണിച്ച ഒരു സിനിമയായിരുന്നു 1993 റിലീസ് ചെയ്ത ആകാശദൂത് എന്ന സിനിമ അല്ലേ. നമ്മളെല്ലാവരെയും കരയിപ്പിച്ച ഒരു സിനിമ. ആ ഒരു സിനിമയിലെ ഒരു മനോഹരമായ പാട്ടാണ് നമ്മുടെ ടിൻഡു ചേട്ടൻ ചോദിച്ചിരിക്കുന്ന ഈ ഒരു പാട്ട്. അപ്പോൾ എന്തായാലും ചേട്ടന് വേണ്ടി ആ മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ഒപ്പം തന്നെ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രേവതി ചേച്ചിയാണ് കേട്ടോ. ഹായ് ശ്രീ, എനിക്ക് വർഷങ്ങൾക്ക് ശേഷം എന്ന മൂവിയിലെ മധു പകരു നീ താരകെ മനസ്സിലെ മോഹം നീ എന്ന് തുടങ്ങുന്ന സോങ് പ്ലേ ചെയ്ത് തരണേ. കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയും ആശ്രയ ടീമിന് വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ രേവതി ചേച്ചി എനിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് വേണ്ടിയും ആ മനോഹരമായ പാട്ട് കാസറ്റ് കഫേയിലൂടെ ഇന്ന് പ്ലേ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ചേച്ചി പറഞ്ഞതുപോലെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് വേണ്ടി വിനീത് ശ്രീനിവാസൻ്റെ വരികൾക്ക് അമൃത് രാമാനന്ദ് ഈണം നൽകി വിനീത് ചേട്ടൻ തന്നെ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുള്ളായ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ ഇനി. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങൾ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. To the number 0474-219090-0474-291-990-0. And also വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ടു ദ നമ്പർ 9526490-90-952-6699-990-0. So keep on listening Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand-inu Sameepam, Pulaman, Kottarakara.
3: 25-il onnu namukku adichalo, 100-il edengil onnu kittanum mathi.
4: Enthu patti
3: arinjile? Nandira G-Mart Lakka Lakkayil bumper sammanamayi narakkeduppilude 25 Baleno car-kal koodathe 100 LED TV-kal, 100 gold coin-kal, 100 silver coin-kal, 100 washing machine-kal enningane kodikkanakkina roopayude sammanangalum offer-kalum oppam ettavum kuranja vilayumayi price challenge-um.
5: Gobu Nandilet G-Mart MC Road Kunnakara Petrol Pumpinu Sameepam, Kottarakara.
6: Eda padam kandu, international level.
7: Ennal international shopping-inte karyamaanu enikku parayanulla.
8: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
9: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
10: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
11: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: Pere Pardon's Golden Diamonds, manufacturers and wholesalers. നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: ഒള്ളാം അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമ്മക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആകാശവാണി കണ്ണൂർ. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരത്ത് നിന്നും റിലീസ് ചെയ്യുന്നു.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെബറും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങൾ, നിയമാനുസൃതമായ ആഗോളക്രമം എന്നിവയിൽ അധിഷ്ഠിതമായ സുദീർഘ ബന്ധമാണ് ഇന്ത്യയും ബെൽജിയവും തമ്മിലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുന്നതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. ഉത്തരേന്ത്യയിൽ മഴ ശക്തം, ഒഡീഷയിൽ വീണ്ടും പ്രളയഭീഷണി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. വിവിധ ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചേക്കും. രാവിലെ രാജ്ഘട്ടിൽ ബെൽജിയം പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ബെൽജിയം പ്രധാനമന്ത്രി മുഖ്യപ്രഭാഷണം നടത്തും. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്നലെയാണ് ബെൽജിയം പ്രധാനമന്ത്രി ഡൽഹിയിലെത്തിയത്. പരസ്പര ബഹുമാനം, ജനാധിപത്യ മൂല്യങ്ങൾ, നിയമങ്ങൾക്കനുസൃതമായ ആഗോളക്രമം എന്നിവയിൽ അധിഷ്ഠിതമായ ഊഷ്മളവും സുദീർഘവുമായ ബന്ധമാണ് ഇന്ത്യയും ബെൽജിയവും തമ്മിലുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ബെൽജിയം പ്രതിരോധമന്ത്രി തിയോ ഫ്രാങ്കുമായി നടത്തിയ പ്രതിനിധിതല ചർച്ചയ്ക്കിടയിലാണ് ശ്രീ സിംഗ് ഇങ്ങനെ വ്യക്തമാക്കിയത്. ലോകം വലിയ ഭൌമരാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ഈ വെല്ലുവിളികളെ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്നും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു.
2: Currently, India and Belgium share warm and long-standing relations founded on mutual respect, democratic values, and a shared commitment to rules-based global order. The recently held India-Belgium strategic dialogue in July 2026 has provided an institutional framework for taking up our bilateral partnership forward, including in defense and security. And we welcome greater cooperation among Belgian and Indian defense companies.
1: ഉയർന്ന ജനസംഖ്യയും അത്യാധുനിക സാങ്കേതിക വിദ്യയുമുള്ള ഇന്ത്യയുമായി ഭാവി പദ്ധതികളിൽ സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് ബെൽജിയം പ്രതിരോധമന്ത്രി പറഞ്ഞു. ആഗോള പ്രതിസന്ധികൾക്കിടയിലും വെല്ലുവിളികൾക്കും ഇടയിൽ ലോകം ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുന്നതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. 2026-27 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യ കൈവരിച്ച 7.8% സാമ്പത്തിക വളർച്ചയും മെച്ചപ്പെട്ട നിക്ഷേപ അന്തരീക്ഷവും ന്യൂയോർക്കിൽ നടന്ന ഉന്നതതല ബിസിനസ് റൌണ്ട് ടേബിളിൽ കേന്ദ്ര ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. വ്യോമയാന മേഖലയിലടക്കം അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനും വ്യവസായങ്ങളെ പിന്തുണയ്ക്കുന്നതിനുമാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി. സ്കൂൾ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളുടെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയുമായി ചർച്ച നടത്തി. പഠനത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുക, നവീകരണം പ്രോത്സാഹിപ്പിക്കുക, വിദ്യാഭ്യാസ സമ്പ്രദായം മെച്ചപ്പെടുത്തുക എന്നിവയിലാണ് ചർച്ച ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് ശ്രീ ജോഷി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. നടക്കാനിരിക്കുന്ന പരീക്ഷകളുടെ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്രമന്ത്രി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്

0: സെക്രട്ടറിയുമായും യോഗം ചേർന്നു. ലീഗൽ മെട്രോളജി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം റൂൾസ് 2026 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. രാജ്യത്ത് പൊതുവായതും നിയമപരമായി അംഗീകരിക്കപ്പെട്ടതുമായ സമയക്രമമായി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഉപയോഗിക്കുന്നതിന് ഈ നീക്കം സഹായകമാകും. ഒരൊറ്റ രാജ്യം ഒരൊറ്റ സമയം എന്ന കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുന്നതാണ് പുതിയ വിജ്ഞാപനം. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. ഈ മാസം 28-നാണ് ഉപതെരഞ്ഞെടുപ്പ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. 29-നാണ് വോട്ടെണ്ണൽ. നാമനിർദ്ദേശ പത്രിക ഇന്ന് മുതൽ ഈ മാസം 10 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്ക് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി നിയോഗിച്ച വിദഗ്ധ സമിതി. കേരളത്തിന്റെ ആവർത്തിച്ചുള്ള ആവശ്യത്തെ തുടർന്നാണ് യോജിപ്പ് അറിയിച്ചത്. അണക്കെട്ടിന്റെ പ്രളയ സുരക്ഷ, ഘടനാപരമായ സ്ഥിതി, ഭൂകമ്പ സാധ്യത, സീപേജ് സംബന്ധിച്ച വിഷയങ്ങൾ എന്നീ പരിശോധനകളാണ് കേരളം ആവശ്യപ്പെട്ടത്. ആഗോള വിപണികളിൽ ഇന്ത്യൻ തുണിത്തരങ്ങളും കരകൌശല വസ്തുക്കളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുതിയ കരാറുകളിൽ ഒപ്പുവച്ച് ഇന്ത്യയും ഫ്രാൻസും. ടെക്സ്റ്റൈൽ, ഫാഷൻ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്താൻ പാരീസിൽ വെച്ച് ഒപ്പുവച്ച കരാറിലൂടെ സാധിക്കുമെന്ന് ടെക്സ്റ്റൈൽസ് മന്ത്രാലയം വ്യക്തമാക്കി. ഭാരത് ടെക്സ് ട്രേഡ് ഫെഡറേഷനും പ്രീമിയർ വിഷൻ സൊസൈറ്റി അനോണിമും ഇതു സംബന്ധിച്ച ധാരണാപത്രം കൈമാറി. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഭൂസ്ഥിരത ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. രാജ്യത്തിന്റെ ഭൌമ നിരീക്ഷണ ശേഷി ശക്തിപ്പെടുത്താനും സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും ഈ ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു.
2: We in ISRO is proud to inform that we are going to have a launch of Earth Observation Satellite 05 using our GSLV vehicle, GSLV F-17, on 4th September, early morning, 2:55 AM. This is the first Earth Observation Satellite which is going to be placed in the GEO platform for advanced Earth Observation purpose.
0: ഉത്തരേന്ത്യയിൽ മഴ ശക്തം. ഇന്ന് കിഴക്കൻ മധ്യപ്രദേശിലെ ചില സ്ഥലങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 3 ദിവസം പശ്ചിമബംഗാളിലെ ഹിമാലയൻ മേഖല, സിക്കിം, വിദർഭ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ചണ്ഡിഗഡ്, ബീഹാർ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒഡീഷയിലെ ബാലസോർ ജില്ലയിൽ സുബർണരേഖ നദി കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് വടക്കൻ ഒഡീഷയിൽ വീണ്ടും പ്രളയഭീഷണി. രാജ്ഘട്ടിൽ നദി അപകടനിലയ്ക്ക് മുകളിലാണ് ഒഴുകുന്നത്. ഝാർഖണ്ഡിലെ ഗലൂദിഹ് ബാരേജിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടതാണ് ജലനിരപ്പ് ഉയരാൻ കാരണം. നിരവധി ഗ്രാമങ്ങളിൽ വെള്ളം കയറിയത് റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തുകയും ജനജീവിതത്തെ സാരമായി ബാധിക്കുകയും ചെയ്തു. പ്രളയക്കെടുതികൾ നേരിടുന്ന നേപ്പാളിന് രക്ഷാ ദുരിതാശ്വാസ സഹായം തുടർന്ന് ഇന്ത്യ. വ്യോമസേനയുടെ 5-ാമത്തെ വിമാനം കാഠ്മണ്ഡുവിലെത്തി. ഇതുവരെ 74 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിലെത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1250. DNA സാമ്പിളുകൾ പരിശോധിക്കുന്നതിന് ഇന്ത്യയിൽ നിന്നുള്ള ഫോറൻസിക് സംഘം കാഠ്മണ്ഡുവിലെ 2 ലബോറട്ടറികളിൽ പ്രവർത്തിക്കുന്നുണ്ട്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ 2-ാം ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ തായ്ലന്റിനെ 94 റൺസിന് തകർത്ത ഇന്ത്യയ്ക്ക് ഇന്ന് വിജയിച്ചാൽ സെമിഫൈനലിൽ ഉറപ്പാക്കാം. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ലോക 9-ാം റാങ്കുകാരനായ കാനഡയുടെ വിക്ടർ ലായിയെയാണ് ശ്രീകാന്ത് പരാജയപ്പെടുത്തിയത്. ക്വാർട്ടറിൽ ഹോങ്കോങ്ങിന്റെ ലീ ചുക് യു ആണ് എതിരാളി. വനിതാ സിംഗിൾസ് 2-ാം റൌണ്ടിൽ ഇന്ത്യയുടെ യുവതാരം തൻവി ശർമ്മ ജപ്പാൻ താരത്തോട് പരാജയപ്പെട്ടു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നേട്ടം. സെൻസെക്സ് 171 പോയിന്റ് ഉയർന്ന് 76,741, നിഫ്റ്റി 44 പോയിന്റ് നേട്ടത്തിൽ 23,958 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില ഉയർന്നു. പവന് 2,400 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നു. ഝാർഖണ്ഡിൽ 66 മെഗാവാട്ട് പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത് കൊഹിനൂർ ഗ്രൂപ്പിന്റെ വ്യക്തിഗത ആവശ്യങ്ങൾക്കായി വകമാറ്റി ഉപയോഗിച്ചതായാണ് ആരോപണം. അമേരിക്കയിൽ ജന്മാവകാശ പൌരത്വം നിയന്ത്രിക്കാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ നീക്കം ഭരണഘടനാ ലംഘനമാണെന്ന കുടിയേറ്റാവകാശ പ്രവർത്തകരുടെ വാദത്തെ അനുകൂലിച്ച US ഡിസ്ട്രിക്ട് കോടതി. മാതാപിതാക്കളുടെ കുടിയേറ്റ പദവി പരിഗണിക്കാതെ അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന കുട്ടികൾക്ക്

0: പൌരത്വം ഉറപ്പു നൽകുന്ന 14-ാം ഭരണഘടനാ ഭേദഗതിയെ ലംഘിക്കുന്ന ട്രംപിന്റെ ആദ്യ എക്സിക്യൂട്ടീവ് ഉത്തരവിനെതിരെ US പരമോന്നത കോടതി സ്റ്റേ നൽകിയിരുന്നു. ഇതിനു തൊട്ടുപിന്നാലെയാണ് പ്രസിഡന്റ് ട്രംപ് ഓഗസ്റ്റ് 6-ന് പുതുക്കിയ എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ചലച്ചിത്ര നടനും നിർമ്മാതാവുമായ ഉത്തം കുമാറിന്റെ ജന്മശതാബ്ദിയിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാലാതീതമായ പ്രകടനത്തിലൂടെ തലമുറകളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന പ്രതിഭയായിരുന്നു മഹാനായക് ഉത്തം കുമാറെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങൾ, നിയമാനുസൃതമായ ആഗോളക്രമം എന്നിവയിൽ അധിഷ്ഠിതമായ സുദീർഘ ബന്ധമാണ് ഇന്ത്യയും ബെൽജിയവും തമ്മിലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ തുടരുന്നതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. ഉത്തരേന്ത്യയിൽ മഴ ശക്തം, ഒഡീഷയിൽ വീണ്ടും പ്രളയ ഭീഷണി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു.
1: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിക് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേ സ്റ്റുഡിയോ ക്ലോക്കിൽ ഒരു മണി കഴിഞ്ഞ് ഒരു മിനിറ്റ് ആയിരിക്കുകയാണ് ഇനിയുള്ള ഒരു മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനിഷ്ടമുള്ള ഒരു പിടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഒരു സമയം എനിക്ക് വാട്സാപ്പിൽ രണ്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അതുലാണ് കേട്ടോ. ഹായ് ചേട്ടാ, എനിക്ക് അതിരലിയും എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ അതിൽ എനിക്ക് വാട്സാപ്പിൽ അയച്ചിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ എന്തായാലും അതിലിന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിലൂടെ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഗപ്പി എന്ന സിനിമയ്ക്ക് വേണ്ടി റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് വിഷ്ണു വിജയ് ഈണം നൽകി നമ്മുടെ സ്വന്തം ലതിക ടീച്ചറും വിജയ് യേശുദാസും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കല്യാണിയാണ് കേട്ടോ. ഹായ് ശ്രീ, ഹായ് ആശ്രയ, എനിക്കിന്ന് നഗാഡ് സംഘ് ദോലുബാജ് എന്ന പാട്ട് വേണമെന്നാണ് കല്യാണി അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും കല്യാണിക്ക് വേണ്ടിയും ആ ഒരു പാട്ട് കേൾക്കാവുന്നതാണ്. ആൻഡ് ആ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 2013 റിലീസ് ചെയ്ത രാമലീല എന്ന സിനിമയ്ക്ക് വേണ്ടി സഞ്ജയ് ലീല ബെൻസാലിയുടെ മ്യൂസിക്കിൽ ശ്രേയാ ഘോഷാലും ഓസ്മൻ മിറും ചേർന്ന് പാടിയ ഒരു അടിപൊളി ഒരു സെലിബ്രേഷൻ സോങ് ആണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുള്ളായ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474-219090-0474-2919-0990. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490909562669090. സോ എവറിബഡി സ്റ്റേ ട്യൂൺ ആൻഡ് ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
4: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
6: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED TVകൾ, 100 Gold Coins, 100 Silver Coins, 100 Washing Machines എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
7: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
8: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
9: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
10: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
11: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: Yes, ഗപ്പി എന്ന സിനിമയിലെ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയിറ്റിംഗ്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്? എന്ത് പറ്റി ആ പേടിക്ക്?
1: നേരത്തെ ഞാൻ പറഞ്ഞു അവിടെ കുറച്ച് ലോഡിങ്ങുകാര് കൊളുത്തുമായിട്ട് നിപ്പുണ്ട്. ഈ അന്വേഷണം പറയാൻ മടിക്കുന്നവരെയൊക്കെ തൂക്കി
0: കൊണ്ടുപോകാൻ ഞാൻ അവരങ്ങനെ പറഞ്ഞോ അന്വേഷിച്ചില്ലെന്ന്?
1: അല്ല, പിന്നെ നമ്മുടെ അനാമികയും സുൽത്താനെ അനുഷയൊക്കെ തിരക്കുമ്പോ ശ്രീശാന്ത് പറയത്തില്ലല്ലോ.
0: ഞാൻ പറയാറുണ്ട്.
1: അപ്പൊ അവിടെ ലോഡിങ്ങില് ജോലിയുള്ള കൊറേ തൊഴിലാളികളെ ഈ തൂക്കുന്ന അവരെ കൈ പിടിക്കുന്ന ഒരു കൊളുത്തുണ്ടല്ലോ.
0: ഓക്കെ,
1: അതുകൊണ്ട് ആ നെടിയവളെ ടൗണി നിക്കണം. ഈ ശ്രീശാന്ത് കിഴക്കോട്ട് കൊട്ടാരക്കരയ്ക്ക് വരുമ്പോ തൂക്കി എടുത്ത കൊണ്ടുപോകണേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
0: എന്റെ ദൈവമേ, എനിക്കെതിരെ കൊട്ടേഷൻ വരെ കൊടുത്തു തുടങ്ങിയല്ലേ.
1: അതുകൊണ്ട് സൂക്ഷിച്ച് വേണം എന്റെ കൊച്ചിനെ അറിയിച്ചേക്കണം.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, ഇനി ഉറപ്പായി ഇനി വിട്ടു പോകത്തില്ല.
1: എനിക്ക് തോന്നി അത് പേടിച്ചിട്ടുണ്ടാണ് പനിയായത്.
0: അയ്യോ, പേടിച്ചിട്ടല്ല, ഇവിടെ എല്ലാവർക്കും നല്ല പനിയുണ്ട്. അപ്പം സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും തോന്നും എല്ലാവർക്കും അല്ലേ. ശരി, അപ്പൊ ശാന്ത ചേച്ചി അല്ലേ വിളിക്കുന്നത്?
1: ഓക്കെ,
0: ശരി. അപ്പോൾ ഇനി ഇത് പാട്ടാ കേൾക്കണ്ടേ?
1: എന്റെ മക്കൾക്ക് വേണ്ടി ഉണ്ണി വാവാവോ എന്നുള്ള പാട്ട്, അവര് ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ ഉറങ്ങാനായിട്ട്
0: പാട്ട് പാടി ഉറക്കണം അല്ലേ. ഓക്കെ ശരി, അപ്പൊ എന്നാലും പാട്ട് വെച്ചു തരാം കേട്ടോ.
1: ഓക്കെ,
0: താങ്ക് യു ഫോർ കോളിംഗ് ചേച്ചി, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പൊ നമ്മൾ വിളിച്ചത് നമ്മുടെ ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് ഉണ്ണി വാവാവോ എന്ന മനോഹരമായ താരാട്ട് പാട്ടാണ് കേട്ടോ. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, 1991 റിലീസ് ചെയ്ത സാന്ത്വനം എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്പുറത്തിന്റെ വരികൾക്ക് മോഹൻ സിത്താര ഈണം നൽകി നമ്മുടെ സ്വന്തം വാനമ്പാടി ചിത്ര ചേച്ചി പാടി അനശ്വരമാക്കിയ ഒരു ബ്യൂട്ടിഫുൾ ആയ താരാട്ട് പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം നമ്മൾ ശാന്ത ചേച്ചിയുടെ അംഗൻവാടിയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കേട്ടോ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ലീന ചേച്ചിയാണ് കേട്ടോ. ഹായ് മോനെ, എനിക്കിന്ന് നീലാമ്പല എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ലീന ചേച്ചി അയച്ചിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് വേണ്ടിയും ആ ഒരു മനോഹരമായ പാട്ട് കേൾക്കാം. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 2021 റിലീസ് ചെയ്ത ദ പ്രീസ്റ്റ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഹരിനാരായണൻ്റെ വരികൾക്ക് രാഹുൽ രാജ് ഈണം നൽകി ഭാവഗായിക സുജാത ചേച്ചി പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും സുജാത ചേച്ചിയും ചിത്ര ചേച്ചിയും പാടിയ രണ്ട് ബ്യൂട്ടിഫുള്ളായ പാട്ടാണ് ഇനി നിങ്ങൾ കാസറ്റ് കഫേയിൽ കേൾക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ വിളിക്കാം കാസറ്റ് കഫേയിലേക്ക്. ചുതരുമ്പോൾ 0474290904 07 219 0 0 ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ചുതരുമ്പോൾ 9529094 95269409 0 Keep on listening Astro FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
4: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇടക്കാട്, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
8: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
9: ബിഡിസിക്കൊപ്പം ഹെൽത്തി ഓണം. സിബിസി, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40 പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700.
10: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.
11: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് ചിത്ര ചേച്ചി പാടിയ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 28 മിനിറ്റ് അരികെയാണ്. ഈ ഒരു സമയത്തെ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്?
1: ഹലോ
0: ഹലോ, ഇതാരാ സംസാരിക്കുന്നത്?
1: എന്റെ പേര് രാജേഷ്.
0: രാജേഷ് ഏട്ടാ, എവിടെ നിന്നാ വിളിക്കുന്നത്? എന്തൊക്കെയാണ് പരിപാടി?
1: പരിപാടി
0: എനിക്ക് ഡ്യൂട്ടി. സ്കൂൾ ബസ് ഡ്രൈവർ ആണ്. ഓക്കെ, എനിക്ക് ഓർമ്മയുണ്ട്. ശരി, അപ്പം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ രണ്ടരക്ക് പോണം. എന്ത് സ്കൂളാ? കൊച്ചു സ്കൂളാണോ കുട്ടികളുടെ?
1: ഇല്ല, പബ്ലിക് സ്കൂളാ.
0: പബ്ലിക് സ്കൂൾ. ഏത് ക്ലാസ്സിന്റെ?
1: പ്ലസ് ടു വരെ ഉണ്ട്.
0: ഓക്കെ, രണ്ടരക്ക് ക്ലാസ് കഴിയും അവർക്ക്. ഓക്കെ, ശരി ശരി. അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് ആയിട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് ട്രിപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ വീട്ടിലാരൊക്കെയുണ്ട്? കേൾക്കാറില്ലല്ലോ. ചേട്ടൻ എന്നെ അറിയത്തില്ലല്ലോ, കണ്ടല്ലേ. ഓക്കെ, ശബ്ദം മാത്രം നമ്മൾ ഫെമിലിയർ ആണല്ലേ. ശരി, കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് എല്ലാവർക്കും കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്.
1: സൗണ്ട് ശ്രീശാന്തിന്റെ
0: ആണല്ലേ. ഓക്കെ, ശരി ശരി. അപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് ലൈവിലൊക്കെ കയറാതിരിക്കുകയായിരുന്നു. ഇപ്പൊ തിരിച്ച് ഓക്കെ ആയപ്പോ ഒന്ന് കയറി വരികയാണ്. എന്നാലും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. അപ്പൊ എന്തായാലും എല്ലാവരും എന്റെ വോയിസ് ഇഗ്നോർ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഓക്കെ, ശരി.
1: അപ്പൊ
0: സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. ഈ ഒരു പനിയുടെ ഒരു കുറച്ച് പ്രശ്നം മാത്രമേ ഉള്ളൂ. കുറവുണ്ട്, കുറവുണ്ട്. ഓക്കെ, ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: എനിക്ക് നന്ദന സിനിമയിലെ സ്ത്രീലവസന്തം തീലി ഒഴിഞ്ഞു.
0: സ്ത്രീലവസന്തം അല്ലേ? ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് ഈ പാട്ട് പറഞ്ഞത്? ഓക്കെ, ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് ആ പാട്ട് നിങ്ങൾ കേൾക്കാന്ന് കരുതി അല്ലേ. ഓക്കെ, അപ്പൊ ഏതായാലും പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പൊ നമ്മളെ വിളിച്ചത് നമ്മുടെ രാജേഷ് ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് ശ്രീലവസന്തം എന്ന മനോഹരമായ പാട്ടാണ്. അപ്പൊ നാളെ ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് ആ പാട്ടൊന്ന് കേട്ട് എന്താണ് ആ ഒരു ഭക്തി നമുക്ക് കൂട്ടാമെന്ന് കരുതി കേട്ടോ. അപ്പൊ എന്തായാലും ആ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 2002 റിലീസ് ചെയ്ത നന്ദനം എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തൻചേരിയുടെ വരികൾക്ക് രവീന്ദ്രമാഷ് ഈണം നൽകി നമ്മുടെ ദാസ് ചേട്ടൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഈ പാട്ട് കേൾക്കാം രാജേഷ് ചേട്ടന് വേണ്ടി കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഡോക്ടർ ശരത് ആണ് കേട്ടോ. ഹായ് ആശ്രയ, ഹായ് ശ്രീ, എനിക്ക് ഇൻകേം കവല എന്ന പാട്ട് വേണം എന്നാണ് ശരത് അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്നാലും ശരത്തിന് വേണ്ടിയും ആ ഒരു മനോഹരമായ പാട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാവുന്നതാണ്. ആക്ച്വലി അതൊരു തെലുങ്ക് സിനിമ, വിച്ച് ഈസ് ഗീതാ ഗോവിന്ദം എന്ന സിനിമയ്ക്ക് വേണ്ടി അനന്ത ശ്രീറാമിൻ്റെ ഈണത്തിൽ ഗോപി സുന്ദർ ഈണം നൽകി നമ്മുടെ ശ്രീശ്രീറാം പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. ഈ ഒരു സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ വിജയ് ദേവരകൊണ്ടൊക്കെ ഏറ്റവും കൂടുതൽ ഫാൻസ് നമ്മുടെ മലയാളികൾക്കിടയിൽ ഉണ്ടാക്കി കൊടുത്തൊരു സിനിമയാണ് ഗീതാ ഗോവിന്ദം എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു സിനിമയിലെ ഒരു ബ്യൂട്ടിഫുള്ളായ പാട്ടാണ് ഈ ഒരു പാട്ട്. അപ്പോൾ എന്നാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്ക് ആയി കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474-291-9090-0474-291-9090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9529-0906-9692-6649-0900. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Gunameenmiyude Crunch, Aarogyathinte Punch.
3: August 1 മുതൽ September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ മഗ ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ ഈ ദിവസങ്ങളിലെ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
1: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
2: പെരെ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട് നെയ്യാറ്റിൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ്, വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയത്തെ എനിക്ക് അവസാനമായിട്ട് ഫൈനലി ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മെസ്സേജ് വാട്സാപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നിവേദാണ് കേട്ടോ. ഹായ് ശ്രീശാന്ത്, എനിക്കിന്ന് പട്ടാംപൂച്ച എന്ന പാട്ട് വേണം, ഡെഡിക്കേറ്റഡ് ടു മൈ കസിൻ ജിത്തു എന്നാണ് നമ്മുടെ നിവേദ എനിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും നിവേദൻ്റെ കസിൻ ജിത്തുവിന് വേണ്ടി ആ ഒരു പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിലൂടെ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ സൂര്യ സാറിൻ്റെ ഏറ്റവും പുതിയ ചിത്രം വിശ്വനാഥൻ സൺസ് എന്ന സിനിമയ്ക്ക് വേണ്ടി അരുൺരാജ് കാമരാജിൻ്റെ ഈണത്തിൽ ജി വി പ്രകാശ് കുമാർ സാർ ഈണം നൽകി നമ്മുടെ സുബലക്ഷ്മി പാടിയ ഒരു മനോഹരമായ ട്രെൻഡിങ് പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നിവേദിൻ്റെ കസിനായ ജിത്തുവിന് വേണ്ടി കാസറ്റ് കഫേയിലൂടെ ആൻഡ് ഓൾസോ ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫേയുടെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കാസറ്റ് കഫേയിലെ മെനുവിൽ ഇനിയും ഒരുപാട് പാട്ടുകളും ഓർമ്മകളൊക്കെ ബാക്കിയുണ്ട്. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവരാരും തന്നെ വിഷമിക്കേണ്ട. ഇനി നാളെ കൃത്യം 12 മണിക്ക് നിങ്ങൾക്ക് വീണ്ടും കാസറ്റ് കഫേയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതായാലും എനിക്ക് ടാറ്റ ബൈ ബൈ തൽക്കാലം പറയേണ്ട സമയമായിട്ടുണ്ട്. ഇന്ന് രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം നിശാഗന്ധിയുമായിട്ട് ഞാൻ വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ യു ആർ ലിസണിംഗ് ആസ്ട്രോ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. കൈരളി ജുവലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജുവലേഴ്സ്, ആറു ജംഗ്ഷൻ, അഞ്ചൽ.
1: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
2: നന്ദലക് ജി മാർട്ട്
1: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
3: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

അരവിന്ദേ ആഘോഷം. ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ മുതൽ നമ്മൾ ഇടുന്ന ഡ്രസ്സ്, കഴിക്കുന്ന ഭക്ഷണം, എന്തിനു പറയുന്നു നമ്മുടെ വണ്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഫ്യൂല് വരെ നമ്മുടെ കൈകളിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് എത്തുന്നത്? ഒരറ്റമില്ലാത്ത കടലിന്റെ നടുവില് വലിയ തിരമാലകൾക്കും ഭയപ്പെടുത്തുന്ന ഇരുട്ടിനും ഇടയിലൂടെ സ്വന്തം കുടുംബത്തെയും നാടിനെയും വിട്ട് മാസങ്ങളോളം കരപോലും കാണാതെ യാത്ര ചെയ്യുന്ന കുറച്ച് മനുഷ്യരുണ്ട്. നമ്മളെ കാണുന്ന മോഡേൺ വേൾഡ് ഇത്രയും സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്ന തന്നെ ഇതുപോലുള്ള ഹീറോസിന്റെ രാപ്പകലില്ലാത്ത കഷ്ടപ്പാടുകൾ കൊണ്ടാണ്. യാതൊരു കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസും ഇല്ലാതെ ആ പഴയ കാലം തൊട്ട് ഇന്നത്തെ മോഡേൺ കാലം വരെ കൊടുങ്കാറ്റും വലിയ തിരമാലകളും കടൽ കൊള്ളക്കാരും ഒക്കെ വരുന്ന സമയത്ത് നമ്മളൊക്കെ സേഫ് ആയിട്ട് വീടിനുള്ളിലിരിക്കുമ്പോൾ ഈ സാധാരണക്കാർ ജീവൻ കയ്യിൽ പിടിച്ചിട്ടാണ് ഓരോ യാത്രയും ചെയ്യാറുള്ളത്. അവരുടെ ഈ ഡെഡിക്കേഷൻ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപുള്ള ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1939 വേൾഡ് വാറിൽ തുടങ്ങിയ സമയത്ത് ലോകം മുഴുവൻ വലിയൊരു ക്രൈസിസിലൂടെ കടന്നു പോവുകയായിരുന്നു. പട്ടാളക്കാർ അതിർത്തികളിലെ യുദ്ധം ചെയ്യുന്ന സമയത്ത് അവർക്കും അതുപോലെ തന്നെ സാധാരണക്കാർക്കും ജീവിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും ഫ്യുവലും മെഡിസിനും മറ്റ് അത്യാവശ്യ സാധനങ്ങളും സപ്ലൈ ചെയ്യാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ച് കടൽ കടന്നത് യാതൊരു ആയുധങ്ങളും കയ്യിലില്ലാത്ത ഈ സാധാരണക്കാരായിട്ടുള്ള നാവികരാണ്. യുദ്ധം ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്ത ആ ആദ്യ ദിവസം, അതായത് 1939 സെപ്റ്റംബർ 3 നടന്ന വളരെ സങ്കടകരമായിട്ടുള്ള ആ ട്രാജഡിയാണ് ഈ ദിവസത്തിന് പിന്നിലുള്ള ബാക്ക് സ്റ്റോറി. യുദ്ധം തുടങ്ങിയിട്ടുള്ള ആ ദിവസം യാതൊരു പ്രൊട്ടക്ഷനും ഇല്ലാതെ വളരെ സമാധാനപരമായിട്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്ന SS അത്നിയ എന്നൊരു പാസഞ്ചർ ഷിപ്പ് അപ്രതീക്ഷിതമായിട്ട് ശത്രുക്കളുടെ ഒരു U-boat സബ്മറൈൻ അറ്റാക്കിൽ തകർക്കപ്പെട്ടു. കപ്പലിൽ ഉണ്ടായിരുന്ന 112 നിരപരാധികളായിട്ടുള്ള നാവികർക്കും പാസഞ്ചേഴ്സിനുമാണ് ആ ഒരൊറ്റ ദിവസം കൊണ്ട് കടലിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അന്ന് ആ ഒരു ദിവസം രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ വെടിഞ്ഞിട്ടുള്ള സാധാരണക്കാരായ മനുഷ്യരെ റെസ്പെക്ട് ചെയ്യാനായിട്ടും ലോകത്തിന്റെ സപ്ലൈ ചെയിൻ യാതൊരു തടസ്സവും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇന്ന് ലോകത്തുള്ള ഓരോ സിഫറേഴ്സിന്റെയും സാക്രിഫൈസസ് ഓർക്കാനും വേണ്ടിയിട്ടാണ് ആ വലിയ ട്രാജഡി നടന്ന സെപ്റ്റംബർ 3 തന്നെ നമ്മൾ ഈ ഒരു ദിവസത്തിനായിട്ട് പ്രത്യേകം സെലക്ട് ചെയ്തിട്ടുള്ളത്. യാതൊരു വെപ്പൻസും ഇല്ലാതെ രാജ്യത്തിനായിട്ട് പൊരുത്തിയിട്ടുള്ള പഴയകാല ഹീറോസിനെയും അതുപോലെ തന്നെ ഇന്നത്തെ കാലത്തെ ഫാമിലി ഫംഗ്ഷൻസും ഫെസ്റ്റിവൽസും ഒക്കെ മിസ് ചെയ്ത് ഏത് വലിയ പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ട് പോകുന്ന ആരും അധികം അപ്രിഷിയേറ്റ് ചെയ്യാത്ത നമ്മുടെ സ്വന്തം കപ്പലോട്ടക്കാരെ ലോകം മുഴുവൻ ഓർക്കേണ്ട ഒരു ദിവസമാണ് ഇന്ന്. യെസ്, ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത് പുറമേ കാണുന്ന വലിയ ഗ്ലാമർ പരിവേഷങ്ങൾക്കപ്പുറം കടലിനോട് മല്ലിട്ട് ജീവിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ ബാക്ക് ബോൺ ആയിട്ടുള്ള ആ ഹീറോസിനെ കുറിച്ചാണ്. യെസ്, ഇന്ന് അവർക്ക് വേണ്ടിയുള്ള ദിവസമാണ് സെപ്റ്റംബർ 3 മെർച്ചന്റ് നേവി ഡേ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

ആശ്രയ FM 90 നാടിനൊപ്പം.

0: ലൗഡ്സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. പലർക്കും ഉള്ള ഒരു വലിയ കൺഫ്യൂഷൻ ആണ് മെർച്ചന്റ് നേവി എന്ന് കേൾക്കുമ്പോൾ. ഇത് നമ്മുടെ ഡിഫൻസിന്റെ, അതായത് ഇന്ത്യൻ നേവിയുടെ ഭാഗമാണോ എന്നുള്ളത്. എന്നാൽ സത്യത്തിൽ മെർച്ചന്റ് നേവിയും രാജ്യത്തിന്റെ ഡിഫൻസ് നേവിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആയുധങ്ങൾ ഉപയോഗിച്ച് രാജ്യത്തിന്റെ ബോർഡറുകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന മിലിറ്ററി ഫോഴ്സ് അല്ല മെർച്ചന്റ് നേവി, മറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ലോകത്തിന്റെ തന്നെ എക്കോണമി ഒരു പ്രശ്നവും ഇല്ലാതെ ബാലൻസ് ചെയ്ത് നിർത്തുന്ന ഗ്ലോബൽ കൊമേഴ്ഷ്യൽ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയാണ് ഇത്. നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരുവിധം എല്ലാ സാധനങ്ങളും, അതായത് അന്യനാടുകളിൽ നിന്ന് വരുന്ന വലിയ കാറുകള്, നമ്മൾ വണ്ടികളിൽ അടിക്കുന്ന പെട്രോള്, കമ്പ്യൂട്ടറും മൊബൈലും അടങ്ങുന്ന ഇലക്ട്രോണിക്സ് ഐറ്റംസ്, നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ കാണുന്ന പല വിദേശ ഗ്രോസറീസ്, വളരെ സേഫ് ആയിട്ട് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എത്തിക്കുന്നത് ഇവരാണ്. ഇതിൽ ഒരൊറ്റ തരം കപ്പലുകൾ മാത്രമല്ല ഉള്ളത് കേട്ടോ, വലിയ വലിയ കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്ന കാർഗോ ഷിപ്പുകള്, ഗ്യാസും ക്രൂഡ് ഓയിലും ഒക്കെ ക്യാരി ചെയ്യുന്ന ഭീമാകാരനായിട്ടുള്ള ഓയിൽ ടാങ്കേഴ്സ്, അതുപോലെ തന്നെ ആളുകളെ വെക്കേഷൻ ട്രിപ്പുകൾക്ക് കൊണ്ടുപോകുന്ന, നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പോലത്തെ ആഡംബരപൂർണമായുള്ള പാസഞ്ചർ ക്രൂയിസ് ഷിപ്പുകളൊക്കെ ഈ പറയുന്ന മെർച്ചന്റ് നേവിയുടെ വലിയൊരു ലോകത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ്. ആൻഡ് അത് മാത്രമല്ല, ലോകത്തിലെ തന്നെ ഗ്ലോബൽ ട്രേഡിന്റെ ഏകദേശം 90% നടക്കുന്നത് ഈ ഒരു കടൽ മാർഗത്തിലൂടെയാണ്. അതായത് മെർച്ചന്റ് നേവി എന്നൊരു സിസ്റ്റം പെട്ടെന്നൊരു ദിവസം സ്ട്രൈക്ക് ചെയ്താലോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്താലോ ലോകം മുഴുവൻ വലിയൊരു ക്രൈസിസിലേക്ക് പോകും. ഇനി കപ്പലിന്റെ ഉള്ളിലെ ലൈഫ് എങ്ങനെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ, അത് ചെറിയൊരു ഫ്ലോട്ടിംഗ് സിറ്റി ആണെന്ന് പറയാം കേട്ടോ. കപ്പല് കൃത്യമായിട്ടുള്ള ഡയറക്ഷനിൽ സേഫ് ആയിട്ട് നാവിഗേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ക്യാപ്റ്റൻസും ഡെക് ഓഫീസേഴ്സും അടങ്ങുന്ന ഡെക് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ കപ്പലിന്റെ ഹൃദയമായുള്ള എഞ്ചിൻ റൂം, രാവും പകലും കൺട്രോൾ ചെയ്യുന്ന എഞ്ചിനീയേഴ്സ്, പിന്നെ കപ്പലിലെ എല്ലാവർക്കും വേണ്ട ഫുഡും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കുന്ന കാറ്ററിംഗ് ക്രൂ എന്നിങ്ങനെ പല റോളുകളിലായിട്ട് വളരെ കോർഡിനേറ്റഡ് ആയിട്ടാണ് ഒരു ടീം അവിടെ വർക്ക് ചെയ്യുന്നത്. പുറത്ത് നമ്മൾ നോക്കുമ്പോൾ ലോകത്തുള്ള ഒരുപാട് രാജ്യങ്ങൾ ഫ്രീ ആയിട്ട് ചുറ്റിക്കാണാം, അതുപോലെ നല്ല സ്മാർട്ട് ആയിട്ടുള്ള വൈറ്റ് യൂണിഫോം, അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി എന്നൊക്കെ തോന്നി നമുക്ക് കൊതിയാവുമെങ്കിലും, ഫോണിലൊരു സിഗ്നൽ പോലും ഇല്ലാതെ നടുക്കടലിൽ വലിയ വലിയ കൊടുങ്കാറ്റുകളെ പേടിപ്പെടുത്തുന്ന കാലാവസ്ഥയും ഒക്കെ ഫേസ് ചെയ്ത് ഫാമിലിയിലെ ഒരുപാട് ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് ഒക്കെ മിസ് ചെയ്ത് മാസങ്ങളോളം വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര മെന്റൽ സ്ട്രെങ്ത് ആവശ്യമുള്ള ഒരു ടാസ്ക് ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മിലിറ്ററി വെപ്പൻസ് കയ്യിലില്ലെങ്കിലും ലോകത്തിന്റെ സപ്ലൈ ചെയിൻ ഒരിക്കലും ബ്രേക്ക് ആവാതെ നമ്മളെയൊക്കെ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാനായിട്ട് സഹായിക്കുന്ന, ലോകത്തെ മുന്നോട്ട് നയിക്കുന്ന സമാധാനത്തിന്റെ പോരാളികളാണ് ഈ മെർച്ചന്റ് നേവി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും.

0: ഒപ്പം
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്ന് സെപ്റ്റംബർ 3 മെർച്ചന്റ് നേവി ഡേ ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നത്. നമ്മൾ ബ്രേക്കിന് മുന്നേ പറഞ്ഞ പോലെ വെറുമൊരു യാത്രക്കല്ല ഈ കപ്പലുകൾ രാവും പകലും വ്യത്യാസമില്ലാതെ കടലിലൂടെ സഞ്ചരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ എക്കോണമി അല്ലെങ്കിൽ ആഗോള വ്യാപാരം, അതായത് ഗ്ലോബൽ ട്രേഡ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മെർച്ചന്റ് നേവിക്കുള്ള പങ്ക് എത്രത്തോളം വലുതാണെന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞെന്ന് വരില്ല. ഇത് വലിയൊരു ചെയിൻ പോലെയാണ് ൂട്ടോ പ്രവർത്തിക്കുന്നത്. നമ്മൾ ദിവസവും ന്യൂസിലൊക്കെ കേൾക്കാറല്ലേ ഈ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് എന്നൊക്കെ. ഈ പരിപാടികളെല്ലാം കൃത്യമായിട്ട് യാതൊരു മുടക്കവും ഇല്ലാതെ നടക്കുന്നത് ഈ ഷിപ്പിംഗ് ഇൻഡസ്ട്രി സജീവമായിട്ടുള്ളത് കൊണ്ടാണ്, അതായത് ആക്റ്റീവായിട്ട് നടക്കുന്നത് കൊണ്ടാണ്. വിമാനങ്ങളിൽ കൊണ്ടുപോകാനായിട്ട് കഴിയാത്ത ലക്ഷക്കണക്കിന് ടൺ വെയിറ്റ് ഉള്ള സാധനങ്ങൾ, അതായത് വലിയ ഫാക്ടറികൾക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്, ഭീമൻ മെഷീനറികള്, ഇരുമ്പ് കൽക്കരി വാഹനങ്ങൾ, പിന്നെ രാജ്യത്തിന്റെ ജീവനാഡിയായിട്ടുള്ള ക്രൂഡ് ഓയിൽ ഒക്കെ ഏറ്റവും സേഫായിട്ടും അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ായിട്ടും മറ്റൊരു രാജ്യത്തേക്ക് എത്തിക്കാനായിട്ട് കപ്പലുകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കാം, പെട്ടെന്നൊരു ദിവസം നമ്മുടെ ലോകത്തുള്ള എല്ലാ കാർഗോ ഷിപ്പുകളും അവരുടെ ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ആയിട്ടും നിർത്തിവെച്ചു എന്നൊന്ന് വിചാരിക്കാം. എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോവാ? വെറും ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ പെട്രോൾ പമ്പുകളിലെ ഫ്യുവൽ ഇല്ലാതാകും, സൂപ്പർ മാർക്കറ്റുകളിലെ ഫുഡ് സപ്ലൈ നിൽക്കും, മെഡിക്കൽ സ്റ്റോറുകളിൽ പല ജീവൻ രക്ഷാ മരുന്നുകൾ ഇല്ലാതാകും, വലിയ ഇൻഡസ്ട്രീസ് ഒക്കെ റോ മെറ്റീരിയൽസ് കിട്ടാതെ പൂട്ടേണ്ടി വരും. ശരിക്കും പറയുകയാണെങ്കിൽ ലോകത്തിന്റെ എക്കോണമി തന്നെ ടോട്ടലി കൊളാപ്സ് ആകും എന്ന് സാരം. നമ്മുടെ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നീളമുള്ള വലിയൊരു കോസ് ലൈൻ ആണുള്ളത്, അതായത് കൊച്ചു മുതൽ മുംബൈ വരെ നീളുന്ന ഒരുപാട് മേജർ പോർട്ടുകൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന നമ്മുടെ സ്വന്തം സ്പൈസസ്, ടെക്സ്റ്റൈൽസ്, കെമിക്കൽസ് മുതൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കമ്പ്യൂട്ടറുകൾ അടങ്ങുന്ന ഇലക്ട്രോണിക്സ് വരെയുള്ള ആ ഗ്ലോബൽ ബിസിനസ് നമ്മുടെ രാജ്യത്തിന്റെ GDP ഗ്രോത്തിന് വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഈ വലിയ വ്യവസായം കാരണം ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ജോലി ലഭിക്കാറുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരുപാട് ചെറുപ്പക്കാരാണ് ഈ ഒരു മെർച്ചന്റ് നേവിയിൽ ജോലി ചെയ്യാനായിട്ട് പോകുന്നത്. അവർ ഓരോ മാസവും കഷ്ടപ്പെട്ട് ഇന്ത്യയിലേക്ക് അയക്കുന്ന ഫോറിൻ കറൻസി നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് സ്റ്റെബിലിറ്റിക്ക് നൽകുന്ന സപ്പോർട്ട് ഒട്ടും ചെറുതല്ല. അതുകൊണ്ട് തന്നെ ലോക രാജ്യങ്ങളെ തമ്മിലൊരു വിവേചനവും ഇല്ലാതെ കണക്ട് ചെയ്ത് ആഗോള വ്യാപനം എന്ന ആ വലിയ വണ്ടിയെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ മെർച്ചന്റ് നേവി തന്നെയാണ്. ഗ്ലോബൽ മാർക്കറ്റിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണെങ്കിലും ലോകത്തിന്റെ മുക്കിലും മൂലയിലും ഒരു തടസ്സവും ഇല്ലാതെ ബിസിനസ് നടക്കാനായിട്ട് രാപ്പകൽ കഷ്ടപ്പെടുന്ന ഈ വലിയ ഷിപ്പിംഗ് നെറ്റ്വർക്കിന്റെയും അതിലെ നാവികരുടെയും ഇമ്പോർട്ടൻസ് നമ്മൾ ഓരോരുത്തരും തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒന്ന് തന്നെയാണ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. പലപ്പോഴും ആളുകൾക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ വരുന്നൊരു കാര്യമാണ് നമ്മൾ ഈ പറയുന്ന മെർച്ചന്റ് നേവിയും അതുപോലെ തന്നെ രാജ്യത്തെ സംരക്ഷിക്കുന്ന ഇന്ത്യൻ നേവിയും ഒന്നാണോ എന്നത്. സത്യത്തിൽ ആ പേരിൽ ഒരു നേവി ഉണ്ടെന്നല്ലാതെ ഇവ രണ്ടും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. ഇന്ത്യൻ നേവി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഡിഫൻസ് ഫോഴ്സ് ആണ്. അതായത് ആ ശത്രുക്കളിൽ നിന്ന് രാജ്യത്തിന്റെ കടൽ അതിർത്തികളെ സംരക്ഷിക്കാനായിട്ടും സമുദ്രത്തിലെ സുരക്ഷ ഉറപ്പുവരുത്താനും ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒഫീഷ്യൽ മിലിറ്ററി സിസ്റ്റമാണിത്. അവരുടെ കപ്പലുകൾ എന്ന് പറയുന്നത് വലിയ യുദ്ധക്കപ്പലുകളും വെള്ളത്തിനടിയിലൂടെ പോകുന്ന സബ് മറൈനുകളും വലിയ എയർക്രാഫ്റ്റ് കാരിയറുകളും ഒക്കെയാണ്. ഈ കപ്പലുകൾ മുഴുവൻ മിസൈലുകളും ടോർപിഡോകളും മറ്റ് ആയുധങ്ങളും ഒക്കെ ആയിട്ട് ഫുള്ളി ആംഡ് ആയിട്ടുള്ള ഏത് നിമിഷവും ഒരു അറ്റാക്കിന് റെഡിയായിട്ട് നിൽക്കുന്ന കപ്പലുകളാണ്. എന്നാൽ നേരെ മറിച്ച് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഈ മെർച്ചന്റ് നേവി എന്ന് പറയുന്നത് തികച്ചും ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം യുദ്ധം ചെയ്യുകയോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ബോർഡർ സംരക്ഷിക്കുകയോ അല്ല, മറിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങള് യാതൊരു ഡാമേജും ഇല്ലാതെ സേഫ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ മെർച്ചന്റ് ഷിപ്പുകളിൽ ഒരിക്കലും ശത്രുക്കളെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള മിലിറ്ററി ആയുധങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. പകരം വലിയ കണ്ടെയ്നറുകൾ, ക്രൂഡ് ഓയില് അല്ലെങ്കിൽ പാസഞ്ചേഴ്സ് ഒക്കെയാണ് ഇതിലുണ്ടാവുക. മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യൻ നേവി കംപ്ലീറ്റ് ആയിട്ടും ഡിഫൻസ് മിനിസ്ട്രിയുടെ കൺട്രോളിലാണെങ്കിൽ, മെർച്ചന്റ് നേവിയിലെ കപ്പലുകൾ ലോകത്തുള്ള പല പ്രൈവറ്റ് ഷിപ്പിംഗ് കമ്പനികളുടെയും കോർപ്പറേറ്റുകളുടെയും ഉടമസ്ഥതയിൽ ഉള്ളതായിരിക്കും. രണ്ട് കൂട്ടരും കാണാനായിട്ട് ഒരുപോലെ ആ ഗംഭീരമുള്ള വൈറ്റ് യൂണിഫോം ഒക്കെയാണ് ഇടുന്നതെങ്കിലും അവർ ചെയ്യുന്ന ജോലിയുടെ സ്വഭാവം വളരെ ഡിഫറെന്റ് ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ത്യൻ നേവി രാജ്യത്തിന്റെ അതിർത്തികളെ ശത്രുക്കളെ നിന്ന് കാത്തു സൂക്ഷിക്കുന്ന കാവൽക്കാരാണെങ്കിൽ, മെർച്ചന്റ് നേവി ലോകത്തിന്റെ എക്കോണമിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള ബിസിനസ് യാതൊരു തടസ്സവും ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സമാധാനത്തിന്റെ അംബാസഡർമാരാണെന്ന് പറയാട്ടോ. ഒരാള് ബോർഡർ സേഫ് ആക്കുമ്പോൾ മറ്റൊരാള് നമ്മുടെ ഡെയിലി ലൈഫ് സേഫ് ആക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ട് ഫോഴ്സും നമ്മുടെ രാജ്യത്തെ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും 1 കിട്ടാനും മതി. അറിഞ്ഞില്ലേ, നന്ദിലെ ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ കൂടാതെ 100 LED TVs, 100 gold coins, 100 silver coins, 100 washing machines എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
2: ഗോപു നന്ദിലെ ജി മാർട്ട്, MC റോഡ് കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. Once again, welcome back to Loudspeaker with me, RJ Anamika. In the September 3, Merchant Navy Day ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. കപ്പലിലെ ഈ നാവികരുടെ ജീവിതം നമ്മൾ കരയിൽ നിന്ന് കാണുന്നത് പോലെ അത്ര ഈസി ആയിട്ടുള്ള ഒരു ലൈഫല്ല. പലർക്കും ഉള്ളൊരു ധാരണ കപ്പൽ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവൻ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി കിട്ടും എന്നൊക്കെയുള്ളതാണ്. എന്നാൽ ആ ഒരു ഗ്ലാമറിന് പിന്നിൽ അവരനുഭവിക്കുന്ന വലിയ സ്ട്രഗിൾസും അതുപോലെ തന്നെ അവർ നടത്തുന്ന സാക്രിഫൈസസ് നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്നു. മാസങ്ങളോളം സ്വന്തം വീടും നാടും ഫാമിലിയും ഒക്കെ വിട്ട് നാല് ചുറ്റും വെള്ളം മാത്രമുള്ള ആരുമില്ലാത്ത നടുക്കടലിലൂടെയുള്ള യാത്ര ഭയങ്കര മെന്റൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒന്നാണ്. പലപ്പോഴും സ്വന്തം വീട്ടിലേക്ക് ഒരു ഫോൺ കോള് പോലും ചെയ്യാൻ പറ്റാത്ത, ഇന്റർനെറ്റ് സിഗ്നല് പോലും ഇല്ലാത്ത അവസ്ഥകൾ അവർക്ക് ദിവസങ്ങളോളം ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. അതുപോലെ തന്നെ പേടിപ്പെടുത്തുന്ന കാലാവസ്ഥയാണ് അവർ നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചലഞ്ച് എന്ന് പറയാട്ടോ. വലിയ വലിയ കൊടുങ്കാറ്റുകളും പർവ്വതം പോലെ ഉയർന്നു വരുന്ന ഭീമൻ തിരമാലകളും ഒക്കെ വരുന്ന സമയത്ത് ഇത്രയും വലിയ കപ്പല് പോലും ഒരു ചെറിയ കളിപ്പാട്ടം പോലെ ആടിയൊലിയും. ആ സമയത്തൊക്കെ ഫിസിക്കലി വലിയ ബുദ്ധിമുട്ടുകൾ സഹിച്ച് സ്വന്തം ജീവൻ പോലും പണയം വെച്ചാണ് അവർ ഡ്യൂട്ടി ചെയ്യുന്നത്. ഇതിനൊക്കെ പുറമെയാണ് ചില ഡേഞ്ചറസ് ആയിട്ടുള്ള സീ റൂട്ടുകളിൽ കടൽ കൊള്ളക്കാരുടെ, അതായത് പൈറേറ്റ്സിന്റെ ഭീഷണി. ഇതൊന്നും പോരാതെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ രാവും പകലും ഇല്ലാതെ പോവുകയാണ്. എഞ്ചിൻ റൂമിലെ ഭയങ്കരമായിട്ടുള്ള ചൂടും ഡെക്കിലെ എക്സ്ട്രീം ആയിട്ടുള്ള വെതറും ഒക്കെ സഹിച്ച് വലിയ ഹാർഡ് വർക്ക് ആണ് അവർ ഓരോ ദിവസവും ചെയ്യാറുള്ളത്. നമ്മളൊക്കെ ഓണവും വിഷുവും അതുപോലെ ഈ ക്രിസ്മസ് ഒക്കെ വരുന്ന സമയത്ത് ഫാമിലിയുടെ കൂടെ വളരെ ഹാപ്പി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ ആയിരക്കണക്കിന് മൈലുകൾ ദൂരെ ഒരു കപ്പലിന്റെ ഉള്ളിലെ ഡ്യൂട്ടിയിലായിരിക്കും. കുട്ടികളുടെ ജനനം, കല്യാണം അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഫാമിലി ഫംഗ്ഷൻസ് ഒക്കെ അവർക്ക് മിസ്സാവാറുണ്ട്. വീട്ടിലെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ പോലും പെട്ടെന്ന് ഒരു ഫ്ലൈറ്റ് കയറി ഓടി എത്താനായിട്ട് അവർക്ക് കഴിയില്ല. ഇത്രയൊക്കെ സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉള്ളിലൊതുക്കി സഹിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സുഖമായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളും യാതൊരു കുറവുമില്ലാതെ അവർ നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹീറോസ് നടത്തുന്ന ആ ത്യാഗങ്ങളെ നമ്മൾ ഒരിക്കലും മറക്കാനായിട്ട് പാടില്ല.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ് നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് സെപ്റ്റംബർ 3 മെർച്ചന്റ് നേവി ഡേ ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് ചലഞ്ചസ് ഉണ്ടെങ്കിലും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറിയും ഒപ്പം ലോകം മുഴുവൻ ചുറ്റി കാണാനുള്ള അവസരവും തരുന്ന വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കരിയർ ഓപ്ഷൻ തന്നെയാണ് മെർച്ചന്റ് നേവി എന്ന് പറയുന്നത്. ഈ മേഖലയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിലെ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചാണ് കേട്ടോ. പ്രധാനമായിട്ടും ഡെക്ക്, എഞ്ചിൻ, പിന്നെ കാറ്ററിംഗ് എന്നിങ്ങനെ 3 ഡിപ്പാർട്ട്മെന്റുകളാണ് കപ്പലിലുള്ളത്. പ്ലസ് ടുവിന് സയൻസ് എടുത്ത വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അതായത് PGM സബ്ജക്ട് പഠിച്ചവർക്ക് വളരെ എളുപ്പത്തിൽ ഈ ഫീൽഡിലേക്ക് വരാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് കപ്പൽ നാവിഗേറ്റ് ചെയ്യുന്ന, അതായത് കപ്പൽ ഓടിക്കുന്ന ഡെക്ക് ഡിപ്പാർട്ട്മെന്റിലാണ് താല്പര്യമെങ്കിൽ BSc നോട്ടിക്കൽ സയൻസ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് പോലുള്ള കോഴ്സുകൾ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് മെഷീനുകളോടും എഞ്ചിനീയറിംഗിനോടുമാണ് പാഷൻ എങ്കിൽ കപ്പലിന്റെ ഹൃദയമായുള്ള എഞ്ചിൻ റൂം കൺട്രോൾ ചെയ്യാനായിട്ട് BTech മറൈൻ എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോ പ്ലസ് ടു സയൻസ് ഇല്ലാത്ത 10th class മാത്രം പാസ്സായിട്ടുള്ള കുട്ടികൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. അവർക്ക് GP റേറ്റിംഗ് എന്നൊരു 6 ഷോർട്ട് ടേം കോഴ്സ് കഴിഞ്ഞ് കപ്പലിലെ എൻട്രി നേടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ഹോസ്പിറ്റാലിറ്റിയിൽ താല്പര്യമുള്ളവർക്ക് മാരിടൈം കാറ്ററിംഗ് കോഴ്സുകൾ ചെയ്തും ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മുടെ ഇന്ത്യയിലെ ഇതിനായിട്ട് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി നടത്തുന്ന IMU CET എന്നൊരു കോമൺ എൻട്രൻസ് എക്സാം ഉണ്ട്. ഈ എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് അഥവാ DG ഷിപ്പിംഗ് അപ്രൂവൽ ഉള്ള നല്ല കോളേജുകളിൽ പഠിച്ചിട്ട് അവിടെ തന്നെ വലിയ കമ്പനികളിലെ പ്ലേസ്മെന്റ് നേടാനായിട്ടും സാധിക്കും. ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഫിറ്റ്നസ് ആണ്. നടുക്കടലിൽ ഒരുപാട് ഹാർഡ് വർക്ക് വേണ്ട ഫീൽഡ് ആയതുകൊണ്ട് തന്നെ മെഡിക്കൽ ടെസ്റ്റുകളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് ഡെക് ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ പോകുന്നവർക്ക് കണ്ണിന്റെ കാഴ്ചയൊക്കെ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം കേട്ടോ. കളർ ബ്ലൈൻഡ്നസ് ഒന്നും പാടില്ല. അതുപോലെ പഠിക്കാനായിട്ട് പോകുന്നതിന് മുൻപ് തന്നെ നല്ല ഷിപ്പിംഗ് കമ്പനികളുടെ സ്പോൺസർഷിപ്പ് നേടിയെടുക്കുകയാണെങ്കിൽ കോഴ്സ് കഴിയുന്ന സമയത്ത് ജോലി അന്വേഷിച്ച് നടക്കേണ്ട ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ വെറും ഒരു 9 to 5 സാധാരണ ഓഫീസ് ജോലിക്കപ്പുറം ലൈഫിൽ അഡ്വഞ്ചറസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, ഏത് പ്രതിസന്ധിയെ ഫേസ് ചെയ്യാനായിട്ട് ധൈര്യവും കോൺഫിഡൻസ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രൈറ്റ് കരിയർ തന്നെയാണ് മെർച്ചന്റ് നേവി.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
5: അതെ, നന്ദല ജിമാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
6: ഗോപു നന്ദലത് ജിമാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. കണ്ണെത്താ ദൂരത്തോളം പറന്നുകിടക്കുന്ന ആ വലിയ സമുദ്രം എപ്പോഴാണ് ഭയപ്പെടുത്തുന്ന ഒരു വില്ലനായിട്ട് മാറുന്നത് എന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ മർച്ചന്റ് നേവിയിലെ നാവികർ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ രണ്ട് ത്രെറ്റ്സ് എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ട് വരുന്ന പ്രതികൂല കാലാവസ്ഥയും അതുപോലെ തന്നെ സിനിമകളെ വെല്ലുന്ന കടൽ കൊള്ളക്കാരുടെ അറ്റാക്കുമാണ്. നടുക്കടലിൽ പെട്ടെന്നൊരു സൈക്ലോണൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാവൂലേ. 10-20 meters ഉയരത്തിൽ പർവ്വതം പോലെ വരുന്ന ഭീമാകാരനായ തിരമാലകൾക്ക് മുന്നിൽ എത്ര വലിയ ഷിപ്പാണെങ്കിലും ഒരു ചെറിയ പേപ്പർ ബോട്ട് പോലെ ആടിയുലയും. കപ്പലിന്റെ ഉള്ളിലെ സാധനങ്ങളൊക്കെ മറിഞ്ഞു വീഴുന്ന, ശരിക്കും ഒന്ന് കാലുറപ്പിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത ആ ഒരു എക്സ്ട്രീം കാലാവസ്ഥ കണ്ടീഷനിലും സ്വന്തം ജീവൻ പണയം വെച്ച് ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യാനായിട്ട് അവർ ബാധ്യസ്ഥരാണ്. പ്രകൃതിയുടെ ഒരു ഭീഷണി മാത്രമല്ല ഈ നാവികർക്ക് നേരിടാനായിട്ടുള്ളത്. നമ്മളൊക്കെ വിചാരിക്കുന്നത് കടൽ കൊള്ളക്കാരെന്ന് പറയുന്നത് പഴയ കാലത്തെ കഥകളിൽ മാത്രം ഉള്ളവരാണ് എന്നുള്ളതാണ്. എന്നാൽ ഈ മോഡേൺ കാലത്തും കടൽ കൊള്ളക്കാരുടെ ശല്യം ഒരു വലിയ റിയാലിറ്റിയാണ്. സൊമാലിയൻ തീരങ്ങളിലും ഗൾഫ് ഓഫ് ഗിനിയ പോലെയുള്ള ഡേഞ്ചറസ് സീ റൂട്ടുകളിലൂടെ കപ്പലിൽ പോകുന്ന സമയത്ത് വളരെ അഡ്വാൻസ് ആയിട്ടുള്ള തോക്കുകളും മറ്റു വെപ്പൻസുമായിട്ട് ചെറിയ സ്പീഡ് ബോട്ടുകളിൽ പാഞ്ഞു വരുന്ന ഈ പൈററ്റ്സ് കപ്പൽ ഹൈജാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. യാതൊരു ആയുധങ്ങളും കയ്യിലില്ലാതെ ഈ സാധാരണക്കാരായിട്ടുള്ള നാവികരെ ഹൗസ്റ്റേജ് ആക്കി വെച്ച് ദിവസങ്ങളോളം ടോർച്ചർ ചെയ്ത് കോടിക്കണക്കിന് രൂപ മോചനദ്രവ്യം ചോദിക്കുന്ന സംഭവങ്ങളെ ഇന്നും വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്, അറിയാറുണ്ട്. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് കപ്പലിന് ചുറ്റും റേസർ വയറുകൾ കെട്ടിയിടാറുണ്ട്. പൈറേറ്റ്സ് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് കപ്പലിന്റെ ഉള്ളിൽ തന്നെയുള്ള സിറ്റാഡൽ എന്ന് പറയുന്ന സേഫ് റൂമുകളിൽ ദിവസങ്ങളോളം വെള്ളവും വെളിച്ചവും ഇല്ലാതെ കഴിഞ്ഞുമൊക്കെയാണ് അവർ പലപ്പോഴും സ്വന്തം ജീവൻ രക്ഷിക്കാറുള്ളത്. കമാൻഡോകളെ പോലെ യാതൊരു മിലിറ്ററി ട്രെയിനിങ്ങും ഇല്ലാത്തവരും സാധാരണക്കാരായിട്ടുള്ള ഈ മനുഷ്യര് തങ്ങളുടെ ജോലിക്ക് വേണ്ടി മാത്രം ഇത്രയും വലിയ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നത് കൊണ്ട് തന്നെയാണ് ഈ ലോകത്തെ സപ്ലൈ ചെയിൻ യാതൊരു ബ്രേക്കും ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്.

0: ഒപ്പം.
1: ഈ ഓണക്കാലത്ത് നന്ദലൻ ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
2: നന്ദലൻ ജി മാർട്ട് ലക്ക
1: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
3: ഗോപു നന്ദലൻ ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Super games,
2: super fun
1: and exciting prizes.
2: നിങ്ങളുടെ ഇവനിംഗ് ടീ ടൈം കളറാക്കാ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. Super fun hub for your super cool evenings.
3: ആശ്രയ പ്രീമിയർ ലീഗ്.
2: Stay tuned.

അരവിന്ദേ ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്ന് സെപ്റ്റംബർ 3 മെർച്ചന്റ് നേവി ഡേ ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ മെർച്ചന്റ് നേവിയെ കുറിച്ച് ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു, മനസ്സിലാക്കി, ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി ഒരു ഷോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് തീർച്ചയായിട്ടും പറഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വർഷങ്ങളായിട്ട് കടലയാത്രകൾ അല്ലെങ്കിൽ കപ്പലിലെ ഈ ജോലി എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണെന്നായിരുന്നു പൊതുവെയുള്ള ഒരു ധാരണ. എന്നാൽ ഇന്നത്തെ കാലത്ത് ആ പഴയ പരമ്പരാഗത ചിന്താഗതി കംപ്ലീറ്റ് ആയിട്ടും തിരുത്തി കുറിച്ചുകൊണ്ട് മെർച്ചന്റ് നേവിയുടെ ഈ ഒരു വലിയ ലോകത്തേക്ക് ഒരുപാട് സ്ത്രീകൾ വളരെ ധൈര്യത്തോടുകൂടി കടന്നു വരുന്നുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ വലിയൊരു അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. വുമൺ ഇൻ മാരിടൈം എന്നത് വെറും വാക്കല്ല, വലിയൊരു റിയാലിറ്റിയാണ്. തുടക്കത്തിൽ പറഞ്ഞപോലെ തന്നെ മാസങ്ങളോളം കര കാണാതെയുള്ള യാത്രയും വലിയ കൊടുങ്കാറ്റുകളും പൈറേറ്റ്സിന്റെ ഭീഷണിയും ഒക്കെ നേടാനായിട്ട് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും കഴിയുമെന്ന് അവരിന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാഡറ്റുകളായിട്ട് തുടങ്ങുന്ന പെൺകുട്ടികൾ സ്വന്തം കഷ്ടപ്പാടും ഡെഡിക്കേഷനും കൊണ്ട് പടിപടിയായിട്ട് ഉയർന്നിട്ടാണ് വലിയ വലിയ ഓയിൽ ടാങ്കറുകളുടെയും കാർഗോ ഷിപ്പുകളുടെയും ക്യാപ്റ്റന്മാരായിട്ട് ഇന്ന് ആ കപ്പലുകളെ മുഴുവൻ കമാൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കപ്പലിന്റെ എഞ്ചിൻ റൂമിലെ കഠിനമായുള്ള ചൂടിലും വലിയ മെഷീനറികൾക്കിടയിലും പണിയെടുക്കുന്ന വനിതാ എഞ്ചിനീയർമാരും ഈ ഇൻഡസ്ട്രിയിൽ ഇന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് പോലും രാധിക മേനോനെ പോലെയുള്ള ഒരുപാട് വനിതകൾ ഈ മേഖലയിൽ വലിയ അച്ചീവ്മെന്റ്സ് നേടിയിട്ടുള്ളവരാണ്. വീട്ടുകാരുടെയും സമൂഹത്തിനെയും ഒക്കെ നെഗറ്റീവായിട്ടുള്ള മനസ്സിനെ അവഗണിച്ച് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഈ ഒരു കരിയർ തെരഞ്ഞെടുത്ത് നടുകടലിൽ പുരുഷന്മാരോടൊപ്പം തുല്യരായിട്ട് പണിയെടുക്കുന്ന ആ പെൺകരുത്തിനെ നമ്മൾ ഈ ഒരു മെർച്ചന്റ് നേവിയിൽ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒന്നുകൂടിയാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ നമ്മൾ മെർച്ചന്റ് നേവി ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു, മനസ്സിലാക്കി, ഡിസ്കസ് ചെയ്തു. അപ്പോ ഇതോടുകൂടി ഇന്നത്തെ ലൗഡ് സ്പീക്കർ ഇവിടെ വൈൻഡപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് അടുത്ത വിഷയവും വിശേഷവുമായി ലൗഡ് സ്പീക്കർ വീണ്ടും ജോയിൻ ചെയ്യുന്നതുവരെ ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

Namaskaram, very good, good evening and welcome to Ashraya Premier League on Ashraya FM 19 Nadinoppam Nattarkoppam APL-umayittu da ethichernirikkunnathu vera aarumalla RJ Anushayanu ketto appo endayalum nammude studio clock il ippol samayam krithyam 4 mani kaniye 2 minute lekku ingane kadannirikkiyana appo vaigunneram aayittunde ellarum chayayokke kudichu ingane irikkunna oru samayamaana chayakoppam adipoli funumayittu njan da ethichernirikkiyana ennathayum pole thanne vaigunnerathil Ashraya Premier League ായിട്ട് അപ്പൊ ഇനി അങ്ങോട്ട് 6 മണി വരെ നമുക്ക് ഗെയിം കളിക്കാനുള്ള സമയമാണ്. എ പി എൽ എന്ന ഈ ഒരു ഗെയിമിംഗ് പ്രോഗ്രാമിലൂടെ ഗെയിം കളിക്കാനായിട്ട് നിങ്ങളും റെഡിയായിരിക്കുമെന്ന് ഞാനും വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പൊ എന്താണ് ഗെയിം എന്നുള്ളത് വഴിയെ പറഞ്ഞുതരാം. ആദ്യം തന്നെ എടുത്തു പറയുകയാണ്, നമ്മുടെ ചിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഇവിടെ കാത്തുകാത്തിരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു വീക്ക് കംപ്ലീറ്റ് ആയിട്ടും ഗെയിമിൽ മസ്റ്റായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. കാരണം എല്ലാ ഫ്രൈഡേയ്സിലും നമ്മൾ ആ ഒരു വിന്നറിനെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. അപ്പോൾ കറക്റ്റ് ആൻസർ അയക്കാൻ കൂടി ശ്രദ്ധിക്കുക. ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല, കറക്റ്റ് ആൻസർ അയക്കുന്നവരിൽ നിന്നാണ് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം പറഞ്ഞ് മോഹിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മുടെ ആശ്രയ പ്രീമിയർ ലീഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. രണ്ടടിപൊളി പാട്ട് കേട്ടാലോ. കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 19 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
4: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത്ത് സത്യന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
6: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
7: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
8: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്, up to 60% off. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
7: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
9: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 17 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഗെയിം ആയിരിക്കും എന്നുള്ള ഒരു ചിന്ത എല്ലാവരുടെയും മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്തായാലും ആ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഗെയിം എന്താണെന്ന് ഞാൻ എന്താ റിവീൽ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ എന്തായാലും കുറച്ചധികം ചള്ളി വാരി എഴുതിയറിയാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും ഏത് ടൈപ്പ് ഗെയിമാണ് കളിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം. അതെ, ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഗെയിമാണ് ഇന്നത്തെ നമ്മുടെ പ്രധാന വിഷയമെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫണ്ണി ക്വസ്റ്റ്യനൊക്കെ കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കേൾക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ കുട്ടിക്കാലമായിരിക്കും ഓർമ്മ വരുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങൾ കുട്ടിക്കാലത്താണ് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള ഗെയിംസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും കുട്ടിക്കാലത്തിലേക്ക് പോകാനുള്ള ആ ഒരു ഓർമ്മയൊക്കെ അയവിറക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്കാണെങ്കിലും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മൂന്നുണ്ട് കാര്യം കേട്ടോ. ഒന്ന് ബോറടി മാറ്റാം, ഒന്ന് ആ പഴയ കുട്ടിക്കാലത്തിലേക്കും ആ ഒരു ഫണ്ണിയിലേക്കും ഒക്കെ പോകാം. അത് മാത്രമല്ല, നമ്മുടെ കൊട്ടാരക്കര ചിലങ്കാ റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന അടിപൊളി ഗിഫ്റ്റും വാങ്ങിച്ചുകൊണ്ട് പോകാം. അപ്പോൾ എന്തായാലും ഗെയിമിൽ മസ്റ്റ് ആയിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കൂടുതൽ പറഞ്ഞ് ഞാൻ ചളവാക്കുന്നില്ല. ആദ്യത്തെ ആ ഒരു ഫണ്ണി ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, കോളിഫ്ലവറിൻ്റെ ബ്രദറിനെ എന്ത് വിളിക്കും? ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫണ്ണി ആയിട്ടുള്ള രീതിയിൽ തന്നെ ചിന്തിക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. കോളിഫ്ലവറിൻ്റെ ബ്രദറിനെ എന്ത് വിളിക്കും? ആരാണ് നമ്മുടെ കോളിഫ്ലവറിൻ്റെ ബ്രദർ എന്ന് വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 0474291 9090 എന്ന നമ്പറിലേക്കാണ്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9529640 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: എന്താണല്ലേ
1: ഈ ദിവസങ്ങളിലെ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
6: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
7: എന്ത് പറ്റി?
6: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
1: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂതമണ്ണിലുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
7: നന്ദലക് ജി മാർട്ട്
6: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
5: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
8: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
9: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
10: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
9: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
1: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കോളിഫ്ലവറിന്റെ ബ്രദറിന്റെ പേര് എന്താണ് എന്നൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടായിരുന്നു നമ്മൾ ചെറിയൊരു ബ്രേക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ആശ്രയ പ്രീമിയർ ലീഗാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, വിത്ത് മീ ആർജി അനൂഷ. അപ്പോൾ അതാ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞതാ. 33 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ചിന്തിച്ച് ചളിയൊക്കെ വാരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിഞ്ഞൊരു ആൻസർ എന്തായാലും പലർക്കും കിട്ടിയിട്ടുണ്ടാകും. ആൻസർ അറിയിക്കാനായിട്ട് ഇതാ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ. ഓക്കെ, ആ ഒരു കോൾ ഡ്രോപ്പ് ആയിരിക്കണം. അപ്പോൾ ഇതുപോലെ ഡ്രോപ്പ് ആകുന്ന സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാലും മെസ്സേജ് ആയിട്ട് നമുക്ക് അയക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ എന്തായാലും കോളിഫ്ലവറിന്റെ ബ്രദർ ആരാണ് എന്നുള്ള കണ്ടുപിടുത്തത്തിൽ, അന്വേഷണത്തിൽ നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ജെയ്സൺ ഫ്രം കൊട്ടാരക്കര. ബ്രോക്കോളി എന്നുള്ളൊരു ആൻസറാണ് നമുക്ക് അയച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, മണികണ്ഠൻ ചേട്ടൻ, സാവിത്രി ചേച്ചി, സഹദേവൻ ചേട്ടൻ, ശരണ്യ, ജിഷ, സൗന, നയന, മാളു, പ്രവീൺ, ജിബിൻ, ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് അദ്വൈതാണ്. അപ്പോൾ ഇവരെല്ലാവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ബ്രോക്കോളി എന്നുള്ളൊരു ആൻസറാണ്. വിശ്വൻ ചേട്ടൻ നമുക്ക് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ക്യാബേജ് ആണ് എന്നുള്ള ഒരു ആൻസറാണ്. ആൻഡ് നമുക്ക് വേറൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ബ്രദർ ഓഫ് കോളിഫ്ലവർ ബ്രോക്കോളി ബിനി പ്രസാദ്, വെളിയത്ത് നിന്നും ബിനി ചേച്ചിയും മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് 2 ആൻസേഴ്സ് ആണ്, ഒന്ന് ബ്രോക്കോളി ആൻഡ് ഒന്ന് ക്യാബേജ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ബ്രോക്കോളിയാണ് കേട്ടോ, അതിൽ ബ്രോ എന്നുണ്ടല്ലോ. അപ്പോൾ ഫണ്ണിയാണ്, ആ ലെവലിൽ ചിന്തിച്ചാൽ മാത്രമേ ഇതുപോലുള്ള ആൻസറുകൾ കിട്ടത്തുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുകയാണ്. എന്തായാലും നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, ആർക്കും ധരിക്കാനായിട്ട് സാധിക്കാത്ത ഡ്രസ്സ്. ഈ ഡ്രസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇടാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ആ ഡ്രസ്സ് ഏതാണെന്ന് വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04742919090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490090 എന്ന നമ്പറിലേക്ക്.

0: Pere Pardon's Gold and Diamonds, manufacturers and wholesalers. നെടുമങ്ങാട് നെയ്യാറ്റിൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
2: ഇരുപത്തിയേഴ് വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജ്വല്ലേഴ്സിന്റെ ഏഴാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈഡ്ലി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈഡ്ലി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അപ്പൊ ആർക്കും ധരിക്കാനായിട്ട് സാധിക്കാത്ത ആ ഒരു ഡ്രസ്സ് ഏതാന്ന് കണ്ടുകിട്ടിട്ടുണ്ട് കേട്ടോ. അത് അറിയിക്കാനായിട്ട് ഇതാ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇതാരാ സംസാരിക്കുന്നേ? എന്തൊക്കെയുണ്ട് ആൽഫി വിശേഷങ്ങൾ? എന്താ സുഖം? സുഖം, ഒറ്റ വാക്കെല്ലാം ഒതുക്കിക്കളഞ്ഞു. ഞാനത് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കുന്നു. വൈകുന്നേരമായിട്ട് എന്താണ് പരിപാടീസ്? പരിപാടി ഒന്നുമില്ല, നമ്മുടെ റേഡിയോയും കേട്ടിങ്ങനെ ആൻസറും തപ്പി പിടിച്ചിരിക്കുകയാണല്ലേ. ചായ ഒക്കെ കുടിച്ചായിരുന്നോ? എപ്പോ കുടിക്കും ഇനി? അഞ്ചരയ്ക്ക് ആവുമല്ലേ. ഓക്കെ ഓക്കെ, അഞ്ചരയ്ക്ക് ആവുമ്പോഴത്തേക്കുമാണ് അമ്മ ചായ ഇട്ടുകൊണ്ട് തരാറുള്ളത് അല്ലേ. അപ്പം എന്തായാലും അതുവരെ ഇരുന്ന് ഗെയിം കളിക്കാൻ. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം, ആർക്കും ധരിക്കാൻ സാധിക്കാതെ ഡ്രസ്സ് ഏതാണ് എന്നുള്ളതായിരുന്നു. അഡ്രസ്സോ? അഡ്രസ്സാണോ? അതെങ്ങനാ അഡ്രസ് വരുന്നേ? അഡ്രസ്സിൽ ആ മാറ്റിക്കഴിഞ്ഞാൽ ഡ്രസ്സ് ഉണ്ടല്ലേ. അതെ അതെ, ആ മാറ്റിക്കഴിഞ്ഞാൽ അങ്ങ് ഡ്രസ്സ് എടുക്കാം അല്ലേ. ആ ഡ്രസ്സ് ആർക്ക് ധരിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ പറഞ്ഞിരിക്കുന്ന ആൻസർ ആക്ച്വലി തെറ്റാണ് എന്ന് ഞാൻ പറയത്തില്ല, കറക്റ്റ് ആണ് കേട്ടോ. ഹാപ്പി ആയോ? ഏറെക്കുറെ ഹാപ്പി ആയല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ആൽഫി വിളിച്ചിട്ട് ഇതാ കറക്റ്റ് ആൻസർ അറിയിച്ചിരിക്കുകയാണ്. ആർക്കും ധരിക്കാൻ സാധിക്കാതെ ഡ്രസ്സ്, അഡ്രസ് ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് വാട്സപ്പിലും കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് വന്നിട്ടുണ്ട്. സഹദേവൻ ചേട്ടൻ, അഭിഷിമ, വിശ്വൻ ചേട്ടൻ, ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സാവിത്രി. സാവിത്രി ചേച്ചി ഒക്കെ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് അഡ്രസ്സ് എന്നുള്ള ആൻസറാണ്. ആൻഡ് പുത്തൂരിൽ നിന്നും ആര്യ മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട് അഡ്രസ്സ് എന്നുള്ളൊരു ആൻസറ്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ആളുടെ പേര് വെച്ചിട്ടില്ല. മാക്സിമം ആൻസർ അയക്കുന്നവർ പേര് കൂടി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അഡ്രസ്സ് എന്നുള്ളൊരു ആൻസറാണ് അയച്ചിരിക്കുന്നത്. ആൻഡ് അൻവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് അഡ്രസ്സ് എന്ന് തന്നെയാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് സോനയാണ്, അഡ്രസ്സ് എന്നുള്ള ആൻസറാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അഡ്രസ്സാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. എന്തായാലും ദാ വീണ്ടും ചളി വാരി എറിയാനായിട്ട് അടുത്ത ഒരു ഫണ്ണി ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ശ്രദ്ധിച്ച് കേട്ടോളൂ. തിരക്കുള്ള ഒരു റോഡിലൂടെ ഒരു ഡ്രൈവർ റോങ് സൈഡ് പോയിട്ടും പോലീസുകാർ ഒന്നും പറഞ്ഞില്ല. ആ ഡ്രൈവർ റോങ് സൈഡ് പോകുന്നത് കണ്ടിട്ടും പോലീസ് ഒന്നും പറഞ്ഞില്ല. കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം കേട്ടോ. തിരക്കുള്ള ഒരു റോഡിലൂടെ ഡ്രൈവർ റോങ് സൈഡ് പോകുന്നത് കണ്ടിട്ടും പോലീസ് ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അതിനുള്ള കാരണം വേഗം ചിന്തിച്ച് കണ്ടുപിടിച്ച് അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474291909090 എന്ന നമ്പറിലേക്കാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: BDC-ക്കൊപ്പം ഹെൽത്തി ഓണം, CBC, ലിമിറ്റ് പ്രൊഫൈൽ, TSH തുടങ്ങി 40-ൽ പരം പാരാമീറ്റേഴ്സ്. ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700. വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.

വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ഒരു മണിക്കൂർ അങ്ങനെ കടന്നു പോയിരിക്കുകയാണ് നമ്മളിതാ ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഗെയിമൊക്കെ കളിച്ച് കളിച്ച്. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം ഇതായിരുന്നു, തിരക്കുള്ള ഒരു റോഡിലൂടെ ഒരു ഡ്രൈവർ റോങ് സൈഡിലൂടെ പോകുന്നത് കണ്ടിട്ടും പോലീസുകാർ ഒന്നും പറഞ്ഞില്ല എന്തുകൊണ്ട് എന്നുള്ളതായിരുന്നു ആ ഒരു ചോദ്യം കേട്ടോ. അപ്പോൾ എന്തായാലും ആൻസർ അറിയിക്കാനായിട്ടൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോളും ഡ്രോപ്പ് ആയിരിക്കണം. അപ്പോൾ ഇതുവരെ ഡ്രോപ്പ് ആകുന്ന സിറ്റുവേഷനിൽ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ ആൻസേഴ്സ് ഒക്കെ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9552649090 എന്ന നമ്പറിലേക്കാണ്. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അൻവറാണ് കേട്ടോ. അൻവർ പറഞ്ഞിരിക്കുന്നത് അയാൾ നടന്നു പോയത് കൊണ്ടാണ് എന്നുള്ളൊരു ആൻസറാണ് അയച്ചിരിക്കുന്നത്. ആൻഡ് സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ആംബുലൻസ് ആണ് റോങ് സൈഡിൽ പോയത് എന്നുള്ള ഒരു ആൻസറാണ് വന്നിരിക്കുന്നത്. അത് ലോജിക്കായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള ഒരു ആൻസറാണ്. ആൻഡ് വിശ്വൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ഡ്രൈവർ പോയത് നടന്നാണ് എന്നുള്ള ഒരു ആൻസർ തന്നെയാണ്. ആൻഡ് സാവിത്രി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ഡിപ്പെൻസ് ഓൺ ദി സിറ്റുവേഷൻ എന്നുകൂടി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്ത് സിറ്റുവേഷനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഡിപ്പെൻസ് ഓൺ ദി സിറ്റുവേഷൻ. ഓക്കെ, ആൻഡ് ആൽഫി വിളിച്ചിട്ട് പറഞ്ഞിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് അതൊരു വൺ വേ ആയിരുന്നു എന്നുള്ളൊരു ആൻസറാണ്. ആൻഡ് നമ്മുടെ ആര്യ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ഡ്രൈവർ നടന്നു പോയി എന്നുള്ളൊരു ആൻസറാണ്. ജോസ്ന മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ഡ്രൈവർ നടന്നു പോയി എന്നുള്ളൊരു ആൻസർ തന്നെയാണ്. ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് അരവിന്ദ് സന്തോഷ് എന്നിവർ ചേർന്നിട്ടാണ് ഡ്രൈവർ നടന്നു പോയത് കൊണ്ടാണ് എന്നുള്ളൊരു ആൻസർ തന്നെയാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ഡ്രൈവർ നടന്നു പോയത് കൊണ്ട് തന്നെയാണ് പോലീസുകാരൊന്നും പറയാതിരുന്നത്. തിരക്കുള്ള ഒരു റോഡിലൂടെ ഡ്രൈവർ റോങ് സൈഡിൽ പോയി എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. വണ്ടി ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഡ്രൈവർ നടന്നു പോയത് കൊണ്ട് പോലീസുകാർ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ കറക്റ്റ് ആൻസർ ഇപ്പോൾ എന്തായാലും ഇങ്ങനെ വന്നു എന്നുള്ള എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ. എന്തായാലും അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, എഴുതുന്ന സമയത്ത് 5 അക്ഷരമുണ്ട് പക്ഷെ പറയുന്ന സമയത്ത് 1 അക്ഷരമായിരിക്കും. അതാണ് ഈ ഒരു വാക്കിൻ്റെ പ്രത്യേകത. അപ്പോൾ ആ വാക്ക് ഏതാന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ച് നിങ്ങളുടെ ആൻസർ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474291 9090 എന്ന നമ്പറിലേക്കാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490 90 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിക്കുകയാണ്, എഴുതുന്ന സമയത്ത് 5 അക്ഷരമുണ്ട് പക്ഷെ പറയുമ്പോൾ 1 അക്ഷരമായിരിക്കും. വേഗം തന്നെ ആ ഒരു വേർഡ് കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളുക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
4: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
4: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pardons Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Yan bettu vekkam ee onathin idilum veli offerukalum sammanangalum vilakkaravum vera evadey kittilla
3: Adhe Nandala Gmart Lakka Lakka il bumper samaravumai narkadapilude 25 baleno carugal koodare 100 LED TVgal 100 gold coinugal 100 silver coinugal 100 washing machinegal enningine kodi kanakkina rupayude sammanangalum offerukalum oppam ettavum kuranja vilayumai price challengeum
4: Gobu Nandala Gmart MC Road Kunnakara petrol pumpin samivam Kottarakara
5: Vishal Opticals മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
6: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
7: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
6: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
7: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാലിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കര നമ്പർ വൺ സ്ഥാപനം.
6: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
7: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്ക.
6: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
7: അയ്യോ, അത് ശരിയാ.
6: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ്
7: പോകാം.
5: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എഴുതുന്ന സമയത്ത് അഞ്ചക്ഷരമുണ്ട്, പക്ഷെ പറയുമ്പോൾ ഒറ്റ അക്ഷരമായിരിക്കും, ആ ഒരു വാക്ക് ഏതാണ് എന്ന് കണ്ടുപിടിക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് വായിക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അൻവറാണ്. അൻവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് 5 എന്നുള്ളൊരു ആൻസർ ആണ് കേട്ടോ. എന്തർത്ഥത്തിലാണ് 5 എന്നുള്ളൊരു ആൻസർ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടില്ല. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് രാഹുലാണ്. നമ്പർ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമ്പറും ഏത് രീതിയിൽ വന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആൻഡ് തങ്കമണി ടീച്ചർ, സാവിത്രി ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ക്യൂ എന്നുള്ള ഒരു ആൻസർ ആണ് കേട്ടോ. സെയിം ആൻസർ തന്നെ നമുക്ക് വേറെയും വന്നിട്ടുണ്ട്. നയന, സോന, മാളു, അനിത, അനുപമ, നവീൻ, അമൽ, പ്രവീൺ, ജിബിൻ, ഡാനിമോൾ ആൻഡ് ഫൈനലി ഭാഗ്യലക്ഷ്മി. അപ്പോൾ ബാക്കി എല്ലാവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ക്യൂ എന്നുള്ള ഒരു ആൻസറാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ക്യൂ ആണ്. ക്യൂ എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച ക്യൂ തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ ക്യൂ ആണ് കേട്ടോ. നിരനിരയായിട്ട് നിൽക്കുന്ന ആ ഒരു ക്യൂവിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ക്യൂവിൻ്റെ സ്പെല്ലിംഗ് വരുന്നത് QUEUE എന്നുള്ളതാണ്. പക്ഷേ പറയുമ്പോഴത്തേക്കും ഒറ്റ വാക്കായിട്ടായിരിക്കും നമ്മളത് പറയുക, അല്ലെ, പ്രൊനൗൺസ് ചെയ്യുക. ക്യൂ എന്നുള്ള ഒരു വാക്ക് മാത്രമായിരിക്കും പുറത്ത് വരിക. പക്ഷെ 5 വാക്കുകളാണ്, അക്ഷരങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിക്കുകയാണ്. എഴുതുമ്പോൾ 5 അക്ഷരം, പറയുമ്പോൾ ഒറ്റ വാക്ക്, ഒറ്റക്ഷരം ഏതാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ക്യൂ ആണ്. ക്യൂ ഈസ് ദ റൈറ്റ് ആൻസർ. കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്തൊരു ഫണ്ണി ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, തല വാല് ഉണ്ട് പക്ഷേ ശരീരമില്ല. അതായത് തലയുമുണ്ട് വാലുമുണ്ട്, ശരീരം മാത്രമില്ല. എന്താണ് സംഭവം? തലയും വാലും ഉണ്ട് പക്ഷേ ബോഡി ഇല്ലാത്ത ആ ഒരു സംഭവം എന്താണെന്ന് വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നമ്മളെല്ലാവരുടെയും അടുത്തും ഈ ഒരു സംഭവം ഉണ്ട്, എല്ലാവരുടെ അടുത്തും ഉണ്ട്. അപ്പോൾ എന്തായാലും വേഗം ആൻസർ കണ്ടുപിടിച്ച് അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-49090 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: 25ൽ 1 നമുക്ക് അടിച്ചാലോ? 100ൽ ഏതെങ്കിലും 1 കിട്ടാനും മതി.
4: എന്ത് പറ്റി?
3: അറിഞ്ഞില്ലേ, ജിമാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലിനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
5: ഗോപുനന്ദിലെ ജിമാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
6: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
7: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
8: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
9: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
10: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
11: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
12: മുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
13: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
14: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
13: കേരള ക്യാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
3: അതെ, റെഡി ആയില്ലേ?
4: എങ്ങോട്ടാ?
3: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
4: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി.
1: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
2: ഒപ്പം ഹെൽത്തി ഓണം, CBC, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40-ൽ പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700.
6: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി. കൈരളി ജ്വല്ലേഴ്സ്, ആറു ജംഗ്ഷൻ, അഞ്ചൽ.
2: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
3: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
4: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
5: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
6: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
7: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
8: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
9: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
8: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമതിലുള്ളപ്പോൾ.
9: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771711.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

ശരിയാണോ എന്ന് കൂടി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആയിട്ട് നമുക്ക് നോക്കാം ലാസ്റ്റ് ശരിയാണോ അല്ലയോ എന്നുള്ളത്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമണി ടീച്ചറാണ്. തങ്കമണി ടീച്ചർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് കോയിൻ എന്നുള്ളൊരു ആൻസർ തന്നെയാണ്. ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് കാവ്യ ശരത് ആണ്. നാണയം എന്നുള്ളൊരു ആൻസറാണ് കാവ്യയും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ. അപ്പോൾ തലയുമുണ്ട് വാലുമുണ്ട് ബോഡി ഇല്ലാത്ത ആ ഒരു സംഭവം എന്താണ് എന്ന ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് കോയിൻ ആണ്, നാണയമാണ് കേട്ടോ. ഹെഡും ടെയിലും ഉണ്ട് പക്ഷേ ബോഡി ഇല്ല. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് എന്തായാലും ആശ്രയ പ്രീമിയർ ലീഗ് വൈൻഡ് അപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനായിട്ട് ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ ഫ്രം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: സിനിമകളെ സ്നേഹിക്കുന്ന മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ സാക്ഷാൽ മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി എത്തിയ ദി സൂപ്പർ ഹിറ്റ് മൂവി ഭാസ്കർ ദി റാസ്കൽ ആണ് ഇന്നത്തെ ക്ലാബ് ബോർഡിൽ. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബ് ബോർഡ് വിത്ത് മീ ആർ ജെ സുൽത്താന.
1: ഇതെന്റെ മകൻ ഭാസ്കർ, ഇത് ഇവന്റെ മകൻ ആദി.
0: പേരിലൊരു റാസ്കൽ ഉണ്ടെങ്കിലും മനസ്സുകൊണ്ട് വെറും പാവത്താനായ ഒരാളുടെ കഥയാണ് ഈ സിനിമ. മലയാള സിനിമയിലെ ഹിറ്റ് മേക്കർ എന്ന് വിശേഷിപ്പിക്കാവുന്ന മലയാളികളെ എക്കാലത്തും പൊട്ടിച്ചിരിപ്പിക്കുകയും ഒപ്പം അല്പം കണ്ണീരണിയിക്കുകയും ചെയ്ത പ്രിയ സംവിധായകൻ സിദ്ദീഖ് ആണ് ഈ ചിത്രം അണിയിച്ചൊരുക്കിയത്. ആൻഡോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിൽ ആൻഡോ ജോസഫ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായി എത്തിയത് തെന്നിന്ത്യൻ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയാണ്. ഇവർക്കൊപ്പം സനൂപ് സന്തോഷ്, അനിക സുരേന്ദ്രൻ എന്നീ ബാലതാരങ്ങളും ജനനാഥൻ, കലാഭുവൻ ഷാജോൺ, ഹരിശ്രീ അശോകൻ, സജിത മടത്തിൽ, ജെ ഡി ചക്രവർത്തി തുടങ്ങിയ വലിയൊരു താരനിര തന്നെ അണിനിരന്നിട്ടുണ്ട്.
2: മുതലാളി, ഞാൻ വിക്രമനാ മുതലാളി.
3: ഹലോ, എന്താടാ വിക്രമ?
4: എക്സ്ക്യൂസ് മീ, ഇവിടെ നിന്ന് ഫോൺ ചെയ്യാൻ പാടില്ല ട്ടോ.
3: അയ്യോ, ഇങ്ങോട്ട് വന്ന കൂടാ, ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല. ഒന്ന് പറഞ്ഞോട്ടെ. ഹലോ, എടാ ഇവിടെ ഫോണിൽ സംസാരിക്കാൻ പാടില്ല, ഞാൻ ആദിയുടെ സ്കൂളിലാ.
2: അർജന്റ് മാറ്ററാ മുതലാളി, നമ്മൾ അകത്ത് കയറാൻ പാടില്ലെന്ന് പറഞ്ഞ് കോർട്ട് ഓർഡർ വാങ്ങിച്ച് പോലീസിനെ കാവൽ നിർത്തി അവൻ അകത്ത് കയറി നിൽക്കുക. ആവശ്യത്തിന് ഗുണ്ടകളുണ്ട്, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്?
3: ചെയ്യേണ്ടത് അവന്റെ കൈയും കാലം തല്ലിയൊടിക്ക്.
2: അകത്ത് കയറിയല്ലേ തല്ലിയൊടിക്കാൻ പറ്റുള്ളൂ,
3: പുറത്തിറക്കിട്ട് അടിക്കടാ.
2: എന്റെ മുതലാളി അടികൊള്ളാൻ വേണ്ടി ആരെങ്കിലും പുറത്തിറങ്ങി വരുവോ?
3: അത് കാണിക്കാൻ പറയടാ,
5: ആ കോർട്ട് ഓർഡർ
3: അതും തട്ടിപ്പറിച്ചിട്ടോട്. അപ്പൊ അവൻ പുറകെ വരും, അപ്പൊ നമുക്ക് അവൻ അവിടെ ഇട്ടടിക്കാം.
0: ഈ സിനിമയുടെ കഥ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ മുൻകോപിയും എന്നാൽ വലിയൊരു ബിസിനസ്സുകാരനുമായ ഭാസ്കറിന്റെയും വളരെ ശാന്ത പ്രകൃതിയായ ഹിമ എന്ന ബിസിനസ്സുകാരുടെയും കഥയാണിത്. ഭാര്യ മരിച്ച ഭാസ്കറിനും ഭർത്താവുമായി പിരിഞ്ഞ് ജീവിക്കുന്ന ഹിമയ്ക്കും ഓരോ മക്കളുണ്ട്. ഈ കുട്ടികൾ തങ്ങളുടെ അച്ഛനും അമ്മയും തമ്മിൽ വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹിക്കുകയും അതിനായി അവർ നടത്തുന്ന രസകരമായിട്ടുള്ള ശ്രമങ്ങളുമാണ് ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ്. 2015 വിഷു റിലീസായി തിയേറ്ററുകളിൽ എത്തിയ ഈ ചിത്രം കുടുംബ പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. അവധി കാലത്ത് തിയേറ്ററുകളിൽ ചിരിയുടെ ഒരു മാലപ്പടക്കം തന്നെ തീർത്ത ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു വലിയ വിജയമായി മാറുകയും ആ വർഷത്തെ മികച്ച കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ പട്ടികയിൽ ഇടം പിടിക്കുകയും ചെയ്തു. അത്രത്തോളം ആഴത്തിലാണ് ഭാസ്കറും ഹിമയും കുടുംബ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നത്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രീൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രീൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
5: സ്വയംവര സെയിൽസ്,
3: ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: Blackboard.
1: ഭാസ്കർ ദി റാസ്കൽ എന്ന സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ, സിനിമ തുടങ്ങുന്നത് തന്നെ ഭാസ്കറിന്റെ മുൻകോപവും അയാളുടെ ബിസിനസ് സാമ്രാജ്യവും കാണിച്ചുകൊണ്ടാണ്. വലിയൊരു ബിസിനസ്സുകാരനാണെങ്കിലും അല്പം ഗുണ്ടായുസവും എന്തും വെട്ടിത്തുറന്ന് പറയുന്ന പ്രകൃതവുമുള്ള ആളാണ് ഭാസ്കർ. അദ്ദേഹത്തിന്റെ ഒരേ ഒരു ലോകം തന്റെ മകൻ ആദിയാണ്. മറുവശത്ത് ചോക്ലേറ്റ് ബിസിനസ് നടത്തുന്ന വളരെ സ്നേഹവതിയായ ഹിമയാണ് ഉള്ളത്. അവൾക്കും ശിവാനി എന്നൊരു മകളുണ്ട്. ഈ രണ്ട് കുട്ടികളും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. ഒരുമിച്ചുള്ള ഒരു സ്കൂൾ ട്രിപ്പിനിടയിലാണ് ഭാസ്കറും ഹിമയും ആദ്യമായി കണ്ടുമുട്ടുന്നത്. തങ്ങളുടെ അച്ഛനും അമ്മയും ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന ആദിയും ശിവാനിയും അവർ തമ്മിൽ വിവാഹം കഴിച്ചാൽ തങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു ഫാമിലി ലഭിക്കുമല്ലോ എന്ന് ചിന്തിക്കുകയാണ്. ഇതിനായി കുട്ടികൾ രണ്ടുപേരും ചേർന്ന് ചില രഹസ്യ പദ്ധതികൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്.
2: നിനക്കിഷ്ടമല്ലോ എന്റെ പപ്പേ.
3: പപ്പേ എനിക്ക് ഇഷ്ടമൊക്കെയാ, എപ്പോഴും ഇങ്ങനെ അടിയുണ്ടാക്കുന്നതാ എനിക്കിഷ്ടമല്ലാത്തത്.
2: അങ്ങനെയെങ്കിൽ എനിക്ക് തന്നേക്ക്, ഞാൻ വളർത്തിക്കോളാം എന്റെ പപ്പേ. നോക്കണ്ട, ഞാൻ ശരിക്കും ചോദിച്ചത്,
3: പകരം എനിക്ക് നിന്റെ മമ്മിയെ തരൂ.
2: എന്നാ, നിന്റെ പപ്പയെ കൊണ്ട് എന്റെ മമ്മിയെ കല്യാണം കഴിപ്പിച്ചാലോ? അപ്പൊ നിനക്ക് മമ്മിയും കിട്ടും, എനിക്ക് പപ്പയും കിട്ടും.
1: അവരുടെ പ്ലാനിന്റെ ഭാഗമായി ഭാസ്കറും ഹിമയും പലവട്ടം കണ്ടുമുട്ടുകയും അവർക്കിടയിൽ ചില രസകരമായ സംഭവങ്ങൾ അരങ്ങേറുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഭാസ്കറിന്റെ മുൻകോപവും തല്ലുപിടിക്കുന്ന സ്വഭാവവും ഹിമയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടി അവർ ഒരുമിച്ച് ഒരു യാത്ര പോവുകയാണ്. അവിടെ വെച്ച് ഭാസ്കറിന്റെ യഥാർത്ഥ സ്നേഹം ഹിമ മനസ്സിലാക്കുന്നു. എല്ലാം നല്ല രീതിയിൽ അവസാനിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്താണ് സിനിമയിൽ വലിയൊരു ട്വിസ്റ്റ്. ഹിമയുടെ ഭർത്താവ് സഞ്ജയ് ഒരു അപകടത്തിൽ മരിച്ചുവെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ സന്ധ്യ മരിച്ചിട്ടില്ലെന്നും അയാൾ വലിയൊരു അധോലോക നായകനാണെന്നും ഉള്ള സത്യം പുറത്തു വരുന്നു. ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ സഞ്ജയ് തിരികെ വരികയും ഹിമയെയും കുട്ടിയെയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ഒടുവിൽ അവരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുകയാണ്.
4: Seeing her for the first time. Happy birthday, Mol. For you.
1: ഇവിടെയാണ് അതുവരെ നമ്മൾ കണ്ട കോമഡി ട്രാക്കിൽ നിന്നും സിനിമ ആക്ഷനിലേക്ക് മാറുന്നത്. തന്റെ കുടുംബത്തെ പോലെ താൻ സ്നേഹിക്കുന്ന ഹിമയെയും മക്കളെയും രക്ഷിക്കാൻ ഭാസ്കർ ഒരു അവതാരത്തെ പോലെ അവിടെ എത്തുന്നു. വലിയൊരു പ്രശ്നങ്ങൾക്കൊക്കെ ഒടുവിൽ സഞ്ജയിനെ പോലീസിന് കൈമാറുകയും ഹിമയെയും കുട്ടികളെയും ഭാസ്കർ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നു. പിന്നീട് ഭാസ്കറും ഹിമയും മക്കളും ഒന്നിച്ച് സന്തോഷകരമായിട്ടുള്ള ഒരു പുതിയ ജീവിതം തുടങ്ങുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
2: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ എഫ് 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രതിരോധ സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണാപത്രങ്ങൾ കൈമാറി ഇന്ത്യയും ബെൽജിയവും. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിക്കും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ശബരിമല സ്വർണ അപഹരണ കേസിൽ ഈ മാസം 25 അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതി. കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഹോങ്കോങ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. പ്രതിരോധ സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇരുരാജ്യങ്ങളും നിരവധി കരാറുകൾ കൈമാറി. പരസ്പര താൽപര്യമുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളിൽ ഇരുവരും ചർച്ച നടത്തി. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലും ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ വളർച്ചാ വേഗത നിലനിർത്തിയിട്ടുണ്ടെന്നും ഇത് ലോകത്തിന് മുഴുവൻ ആത്മവിശ്വാസം പകരുന്നതാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
2: दुनिया के कई हिस्सों में संघर्ष की स्थिति बनी हुई है. हर क्षेत्र में अनिश्चितता का प्रभाव पड़ रहा है. इस चुनौतीपूर्ण माहौल में भी भारत की इकोनॉमी ने अपनी गति बनाए रखी है. पिछले क्वार्टर में हमने 7.8% की ग्रोथ दर्ज की है. आज भारत की ग्रोथ स्टोरी दुनिया के लिए विश्वास और नए अवसरों का स्रोत बन रही है.
1: 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്നലെയാണ് ബെൽജിയം പ്രധാനമന്ത്രി ഡൽഹിയിലെത്തിയത്. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F-17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഭൂസ്ഥിരത പ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണ് ഇത്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിച്ചു. ഈ മാസം 28 ഉപതിരഞ്ഞെടുപ്പ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. 29 വോട്ടെണ്ണൽ. നാമനിർദ്ദേശ പത്രിക ഇന്നു മുതൽ ഈ മാസം 10 സമർപ്പിക്കാം. കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. 35 രൂപയായിരിക്കും കിലോയ്ക്ക് വില ഈടാക്കുകയെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓണത്തിനുശേഷവും പച്ചക്കറി വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമായ പച്ചക്കറി എത്തിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകും. ബോധപൂർവം വില വർദ്ധിപ്പിക്കാനുള്ള ശ്രമം അനുവദിക്കില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. മെസ്സി വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. അന്വേഷണത്തിന് ADGP പി വിജയൻ നേതൃത്വം നൽകുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇടുക്കിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
3: ADGP ലോ ആൻഡ് ഓർഡർ CP വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹവും ADGP, SP, DYSP അടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും അത് അന്വേഷിക്കുന്നത്. വളരെ വിശദമായ അന്വേഷണം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ അന്വേഷണ സംഘം അതിന്റെ മേൽ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും. എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടു.
1: കുന്നംകുളം പോലീസ് മർദ്ദന പരാതിയിൽ VS സുജിത്തിന്റെ പരാതി DGP കൈമാറിയെന്നും റിപ്പോർട്ട് കിട്ടിയാൽ കൂടുതൽ നടപടി ഉണ്ടാകുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ശബരിമല സ്വർണ അപഹരണ കേസിൽ ഈ മാസം 25 കൊല്ലം വിജിലൻസ് കോടതിയിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചു. SIT അന്വേഷണ പുരോഗതിയിൽ കേസ് പരിഗണിച്ച ദേവസ്വം ബെഞ്ച് തൃപ്തി രേഖപ്പെടുത്തി. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ജംഷഡ്പൂരിലെ ശാസ്ത്രീയ പരിശോധനാ ലാബിൽ നിന്നുള്ള റിപ്പോർട്ട് ലഭിക്കാൻ കാലതാമസം നേരിട്ടതാണ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതെന്ന് SIT വ്യക്തമാക്കി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്ക് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി നിയോഗിച്ച വിദഗ്ധ സമിതി. കേരളത്തിന്റെ ആവർത്തിച്ചുള്ള ആവശ്യത്തെ തുടർന്നാണ് യോജിപ്പ് അറിയിച്ചത്. അണക്കെട്ടിന്റെ പ്രളയ സുരക്ഷ, ഘടനാപരമായ സ്ഥിതി, ഭൂകമ്പ സാധ്യത, സീപേജ് സംബന്ധിച്ച വിഷയങ്ങൾ എന്നീ പരിശോധനകളാണ് കേരളം ആവശ്യപ്പെട്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: അഷ്ടമിരോഹിണി മഹോത്സവം നാളെ. സംസ്ഥാനത്തെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെത്തി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ പ്രസാദകൂട്ട് ഉണ്ടായിരിക്കും. പ്രത്യേക ദർശനങ്ങൾക്ക് നാളെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 7 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പാളയം മുതൽ കിഴക്കേക്കോട്ട വരെയാണ് നിയന്ത്രണം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമിരോഹിണി വള്ളസദ്യ നാളെ നടക്കും. ഇതോടനുബന്ധിച്ച് കോട്ടയം ജില്ലയിലെ ചേനപ്പാടി കരക്കാർ ആറന്മുളയിലെത്തി പാളത്തൈര് സമർപ്പണം നടത്തി. വിപുലമായ ഒരുക്കങ്ങളാണ് ആറന്മുള പാർത്ഥസാരഥിയുടെ പിറന്നാൾ സദ്യയ്ക്കായി നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: 52 പള്ളിയോടക്കരക്കാരും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളും ഉൾപ്പെടെ 600,000 പേർക്ക് സദ്യ നൽകുന്നതിനുള്ള ഒരുക്കങ്ങളാണ് ക്ഷേത്രവളപ്പിൽ നടക്കുന്നത്. വള്ളക്കാർ പാടിച്ചോദിക്കുന്ന ചേനപ്പാടി കേളിച്ചാരുടെ പാളത്തൈരിന് അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പ്രാധാന്യമുണ്ട്. അഷ്ടമിരോഹിണി ദിനമായ നാളെ ഉച്ചയ്ക്ക് 12 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ആനക്കൊട്ടിലിൽ ഭദ്രദീപം കൊളുത്തി ഭഗവാന് സദ്യ സമർപ്പിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് ക്ഷേത്രത്തിന്റെ മുറ്റത്ത് 52 കരക്കാർക്കും സദ്യ വിളമ്പും. 501 പറാരിയുടെ സദ്യയാണ് ഒരുക്കുന്നത്.
1: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തും. വൈകിട്ട് 6:30 മുതൽ രാത്രി 12 മണി വരെയായിരിക്കും നിയന്ത്രണം. ഇന്നലെ വൈകിട്ടും സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കൃത്യസമയത്ത് പുതുക്കാൻ കഴിയാതിരുന്നവർക്ക് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് രജിസ്ട്രേഷൻ പുതുക്കി നൽകാൻ സർക്കാർ തീരുമാനിച്ചു. 2025 ജനുവരി 1 മുതൽ 2026 ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിക്കാത്തവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് ഒക്ടോബർ 31 വരെ രജിസ്ട്രേഷൻ പുതുക്കാവുന്നതാണ്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ 2 ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ തായ്ലന്റിനെ 94 റൺസിന് തകർത്ത ഇന്ത്യയ്ക്ക് ഇന്ന് വിജയിച്ചാൽ സെമിഫൈനൽ ഉറപ്പാക്കാം. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ലോക 9 റാങ്കുകാരനായ കാനഡയുടെ വിക്ടർ ലായിയെയാണ് ശ്രീകാന്ത് പരാജയപ്പെടുത്തിയത്. ക്വാർട്ടറിൽ ഹോങ്കോങ്ങിന്റെ ലീ ചുക് യു ആണ് എതിരാളി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 417 പോയിന്റ് നഷ്ടത്തിൽ 76,153, നിഫ്റ്റി 41 പോയിന്റ് നഷ്ടത്തിൽ 23,873 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 2,440 രൂപ വർദ്ധിച്ച് 113,920 രൂപയും ഗ്രാമിന് 14,240 രൂപയുമാണ് ഇന്നത്തെ വില. ഓരോ കുടുംബവും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമാകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇടുക്കി ജില്ലാതല തൂഫാൻ ജാഗരൺ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10,748 പേരെ അറസ്റ്റ് ചെയ്യുകയും 9,000-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 170 കോടിയോളം രൂപയുടെ മയക്കുമരുന്ന് പിടികൂടുകയും ചെയ്തതായി മന്ത്രി വ്യക്തമാക്കി. ശബരിമല കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് ജാമ്യം. ആരോഗ്യസ്ഥിതി പരിഗണിച്ചാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കേസിൽ അറസ്റ്റിലായ PS പ്രശാന്ത് 43 ദിവസമായി ജയിലിലാണ്. സംസ്ഥാന യുവജനോത്സവ വിജയികൾക്ക് ITI പ്രവേശനത്തിൽ പ്രത്യേക ബോണസ് മാർക്ക് അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു. മുൻപ് നിലവിലുണ്ടായിരുന്ന പെർസെന്റേജ് ഗ്രേസ് മാർക്ക് രീതി ഒഴിവാക്കിക്കൊണ്ടാണ് തൊഴിലും നൈപുണ്യവും വ്യാവസായിക പരിശീലന വകുപ്പ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. കോട്ടയം നാഗമ്പടത്തുള്ള റിലയൻസ് ഡിജിറ്റൽ ഷോപ്പിൽ നിന്നും ഏകദേശം 60 ലക്ഷം രൂപ വിലമതിക്കുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ 2 ജീവനക്കാർ പിടിയിലായി. മോഷണം നടന്ന് 73 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതികൾ പോലീസിന്റെ പിടിയിലാകുന്നത്. 73 ലാപ്ടോപ്പും ഐഫോണുകളും ഐപാഡുകളുമാണ് കാണാതായത്. പ്രതിരോധ സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണാപത്രങ്ങൾ കൈമാറി ഇന്ത്യയും ബെൽജിയവും. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും വിക്ഷേപിക്കും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ശബരിമല സ്വർണ അപഹരണ കേസിൽ ഈ മാസം 25 അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതി. കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഹോങ്കോങ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ
5: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ദി റാസ്കൽ എന്ന സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നത് ഇതിലെ അഭിനേതാക്കളുടെ പ്രകടനം തന്നെയാണ്. മമ്മൂട്ടി എന്ന മഹാനടൻ കോമഡിയും ആക്ഷനും സെന്റിമെന്റ്സും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ സ്ക്രീൻ പ്രസൻസും കോമിക് ടൈമിംഗും എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ നയൻതാരയുടെ അഭിനയവും ഗ്ലാമറും സിനിമയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ട്. എന്നാൽ സിനിമയിലെ യഥാർത്ഥ താരങ്ങൾ സനോപും അനിഖയും ചെയ്ത ആദ്യം ശിവാനിയും തന്നെയാണ്.
1: എന്നെ പൂനെയിലേക്ക് കൊണ്ടുപോവാൻ
2: ഞാനും കുഞ്ഞും വരുന്നു പ്രതീക്ഷിച്ച് ഇവിടെ ആരും വെയിറ്റ് ചെയ്യണമെന്നില്ല. അതിനുവേണ്ടി ആരും ഇനി ഇങ്ങോട്ട് വരണമെന്നില്ല.
3: ഓക്കെ, നോ പ്രോബ്ലം. ഞങ്ങൾ ആരും ഇനി വരില്ല. പക്ഷേ ഒരിക്കൽ

0: കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയും വളരെ കൃത്യമായി ഈ സിനിമയിലും കൊണ്ടുവന്നിട്ടുണ്ട്. വിജയ് ഒലിക്കനാഥിന്റെ ക്യാമറ സിനിമയ്ക്ക് വലിയൊരു ക്യാൻവാസ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദീപക് ദേവ് ഒരുക്കിയ സംഗീതം ഈ സിനിമയുടെ വിജയത്തിൽ വലിയൊരു പങ്കാണ് വഹിച്ചത്.
1: നിനക്ക് പറ്റാത്ത കാര്യം വരുമ്പോ പപ്പ അവിടെ പറഞ്ഞതല്ലേ, പിന്നെന്താ? നിങ്ങളുടെ വാക്കും കേട്ട് ഞാനും നിന്റെ മമ്മി ഒരുമിച്ച് ചേർന്നിരുന്നെങ്കിൽ അതൊരു ലോകമട്ടത്തരമായിരുന്നു. നിങ്ങൾ വളർന്നു വലുതായ നിങ്ങളുടെ കാര്യം നോക്കി പോകില്ലേ, പിന്നെ ഞങ്ങൾ ആർക്കു വേണ്ടി ജീവിച്ചോണ്ടിരിക്കും? അങ്ങനെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ പരസ്പരം ഇഷ്ടം ഉണ്ടാവണം, അതില്ലെങ്കിൽ പിന്നെ ഒന്നിക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ കാനഡയിൽ പോയി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ജീവിക്കും. ഓക്കെ,
0: ശ്വേതാ മോഹൻ പാടിയ ഐ ലവ് യു മമ്മി, അതുപോലെ ഭാസ്കർ ദി റാസ്കൽ എന്ന ടൈറ്റിൽ സോങ് ഒക്കെ അന്ന് കുട്ടികളുടെയും വലിയവരുടെയും ചുണ്ടുകളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. സിനിമയുടെ സാമ്പത്തിക വശങ്ങളിലേക്ക് വന്നാൽ ഏകദേശം 15 കോടി രൂപ ബജറ്റിൽ നിർമ്മിച്ച ഈ ചിത്രം തിയേറ്ററുകളിൽ നിന്ന് മാത്രം 25 കോടിയിലധികം രൂപ കളക്ഷൻ നേടി വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയമായി മാറി. മറ്റു വരുമാനങ്ങളും കൂടുമ്പോൾ അതൊരു വലിയ തുകയായി മാറുന്നുണ്ട്. ചുരുക്കത്തിൽ എല്ലാ അർത്ഥത്തിലും പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തിയ ഒരു പക്ക എന്റർടൈനർ ആയിരുന്നു ഭാസ്കർ ദി റാസ്കൽ. അപ്പോൾ ഇന്നത്തെ സിനിമാ വിശേഷം ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി മറ്റൊരു സിനിമാ വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർ ജെ സുൽത്താന സൈനിങ് ഓഫ്.

0: Take a break.
1: Good evening, namaskaram and welcome to Take a Break with me, RJ Anamika. അങ്ങനെ ക്ലബ് ബോർഡിലൂടെ നിന്നുള്ള മനോഹരമായിട്ടുള്ള സിനിമാ വിശേഷങ്ങളൊക്കെ എല്ലാവരും കേട്ട് കഴിഞ്ഞു. ഇനി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും എക്സൈറ്റിംഗ് ആയിട്ടുള്ള വിശേഷങ്ങളും ഒക്കെ പറയാനായിട്ടാണ് ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ചിപ്സ്, ബിസ്ക്കറ്റ്, ശീതള പാനീയങ്ങൾ തുടങ്ങി പാക്ക് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ സാധാരണയായിട്ട് നോക്കുന്നത് അതിന്റെ ബ്രാൻഡും വിലയും കാലഹരണ തീയതിയും ഒക്കെയാണ്, അതായത് എക്സ്പയറി ഡേറ്റും ഒക്കെയാണ്. പാക്കറ്റിന്റെ പുറകിലുള്ള ചെറിയ അക്ഷരങ്ങളുള്ള ചേരുവകളുടെ പട്ടിക പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഇനി ഭക്ഷണ പാക്കറ്റിന്റെ മറുവശത്ത് തന്നെ ഒരു ചുവന്ന മുന്നറിയിപ്പ് അടയാളം കണ്ടേക്കാം. ഭക്ഷണത്തിൽ എന്ത് ചേരുവയാണ് കൂടുതലുള്ളത് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ഉപഭോക്താവിനെ അറിയിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കേട്ടോ. പാക്ക് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളിൽ അമിതമായിട്ടുള്ള അളവിൽ കൊഴുപ്പ്, പഞ്ചസാര, ഉപ്പ് എന്നിവ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉപഭോക്താക്കൾക്ക് അത് എളുപ്പത്തിൽ തിരിച്ചറിയാനായിട്ട് കഴിയുന്ന തരത്തിലുള്ള മുന്നറിയിപ്പ് ലേബലാണ് ഇത്. സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശങ്ങളെ തുടർന്ന് പാക്ക് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളിൽ പാക്കറ്റിന്റെ മറുവശത്ത് മുന്നറിയിപ്പ് ലേബലുകൾ ഒട്ടിക്കാനായിട്ട് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചുവന്ന ഹെക്സഗണൽ ഷേപ്പിലാണ് ഈ മുന്നറിയിപ്പ് അടയാളമുള്ളത്. ഒരു ഉൽപ്പന്നത്തിൽ നിർദ്ദിഷ്ട പരിധിയേക്കാൾ കൂടുതൽ കൊഴുപ്പ്, പഞ്ചസാര, ഉപ്പ് എന്നിവയോ ഇവയിൽ കുറഞ്ഞത് രണ്ടെണ്ണമെങ്കിലും ഉണ്ടെങ്കിലോ മുന്നറിയിപ്പ് നൽകുന്ന രീതിയിലാണ് നിർദ്ദേശം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി പാക്കറ്റ് വാങ്ങുന്നതിന് മുൻപ് വലിയ അക്ഷരങ്ങളിൽ എഴുതിയിട്ടുള്ള പരസ്യവാചകങ്ങൾക്കൊപ്പം തന്നെ മുന്നറിയിപ്പ് അടയാളവും ശ്രദ്ധിക്കാം. ഇനി എന്തിനാണ് ഇത്തരം ഒരു മുന്നറിയിപ്പ് നൽകുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, സാധാരണയായിട്ട് ഒരു ഭക്ഷണ പാക്കറ്റിന്റെ പുറകിലുള്ള ചേരുവകളുടെ പട്ടിക വായിച്ചാൽ മാത്രമേ അതിൽ എത്ര പഞ്ചസാരയോ ഉപ്പോ കൊഴുപ്പോ ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. എല്ലാവരും അത് വായിക്കണം എന്ന് നിർബന്ധമില്ല. മാത്രമല്ല ചെറിയ അക്ഷരങ്ങളിൽ നൽകിയിട്ടുള്ള പോഷക വിവരങ്ങൾ സാധാരണ ഉപഭോക്താവിന് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇവിടെയാണ് ഫ്രണ്ട് ഓഫ് പാക്ക് വാർണിംഗ് ലേബിൾ എന്ന കോൺസെപ്റ്റ് പ്രസക്തമാകുന്നത്. പാക്കറ്റിന്റെ മറുവശത്ത് തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ ഉൽപ്പന്നം വാങ്ങുന്നതിന് മുൻപായിട്ട് ഉപഭോക്താവിന് ഒരു നിമിഷം കൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ചിപ്സ് പാക്കറ്റ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. അമിതമായിട്ടുള്ള ഉപ്പ് അല്ലെങ്കിൽ കൊഴുപ്പ് സംബന്ധിച്ച മുന്നറിയിപ്പ് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അത് പതിവായിട്ട് കഴിക്കണോ, കുറച്ചു മാത്രം വാങ്ങണോ, മറ്റൊരു ഉൽപ്പന്നം ചൂസ് ചെയ്യണോ എന്ന് തീരുമാനം എടുക്കാനായിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ആൻഡ് ഒരു ഭക്ഷണ പാക്കറ്റ് വാങ്ങുന്ന സമയത്ത് മുൻവശത്തെ മുന്നറിയിപ്പ് അടയാളം നോക്കിയാൽ തന്നെ ആ ഭക്ഷണത്തിൽ ആരോഗ്യത്തിന് ആശങ്ക ഉണ്ടാക്കാവുന്ന അളവിൽ പഞ്ചസാര, ഉപ്പ്, കൊഴുപ്പ് എന്നിവയുണ്ടോ എന്നതിനെ കുറിച്ച് ഒരു ധാരണ ലഭിക്കും. പ്രത്യേകിച്ച് കുട്ടികൾക്കായിട്ട് ചിപ്സ്, പാക്കറ്റ് സ്നാക്സ്, ശീതള പാനീയങ്ങൾ തുടങ്ങിയവ വാങ്ങുന്ന മാതാപിതാക്കൾക്ക് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയവ കാരണം ഭക്ഷണത്തിലെ പഞ്ചസാര, ഉപ്പ്, കൊഴുപ്പ് എന്നിവയുടെ അളവ് ശ്രദ്ധിക്കേണ്ടവർക്കും ഈ ഡീറ്റെയിൽസ് പ്രയോജനപ്പെടുന്ന ഒന്നുകൂടിയാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഒരു പാക്കറ്റ് ചുവന്ന മുന്നറിയിപ്പ് അടയാളം ഉണ്ടെന്ന് കരുതി ആ ഭക്ഷണം വിഷമാണെന്നോ ഒരിക്കലും കഴിക്കാനായിട്ട് പാടില്ലെന്നോ എന്നുള്ളൊരു അർത്ഥം വരുന്നില്ല. ആ ഭക്ഷണത്തിൽ ചില ഘടകങ്ങളെ നിർദ്ദിഷ്ട പരിധിയേക്കാൾ കൂടുതലാണെന്ന കാര്യം ഉപഭോക്താവിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ടുള്ള ഒരു സംവിധാനമാണ്. അതുപോലെ തന്നെ ഭക്ഷണ പാക്കറ്റ് വാങ്ങുമ്പോൾ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മുൻവശത്തെ മുന്നറിയിപ്പ് ലേബല് ചുവന്ന അടയാളമുണ്ടോ എന്ന് ആദ്യം നോക്കാം. രണ്ടാമത്തേത് പോഷക വിവരങ്ങളാണ്. പഞ്ചസാര, ഉപ്പ്, കൊഴുപ്പ് എന്നിവയുടെ അളവ് പരിശോധിക്കാനായിട്ട് സാധിക്കും. ഫൈനലി ചേരുവകളുടെ പട്ടിക, എന്തൊക്കെയാണ് ഭക്ഷണത്തിൽ ആഡ് ഓൺ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. ടേക്ക് എ ബ്രേക്ക് ആണ് ആശ്രയ FM 90 കൂടെയുള്ളത്. RJ അനാമിക.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
5: നന്ദലക് ജി മാർട്ട്
4: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
3: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: ടേക്ക് എ ബ്രേക്ക്.
1: കറിക്കിരിവ് കൂട്ടാനായിട്ട് ഒരു നുള്ളു മുളക്. അടുക്കളയിൽ മുളകില്ലാത്ത വിഭവങ്ങൾ കുറവായിരിക്കും അല്ലെ? പച്ചമുളകായാലും ഉണക്കമുളകായാലും ഭക്ഷണത്തിന് രുചിയും മണവും എരിവും നൽകുന്നതിൽ മുളകിന് വലിയൊരു സ്ഥാനമുണ്ട് എന്ന് തന്നെ പറയാം. എന്നാലേ ഇന്ത്യയിൽ മുളകിന്റെ പേരിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നഗരമുണ്ടെന്ന് അറിയാമോ? ചില്ലി ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന വിശേഷണം കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഏതെങ്കിലും പ്രശസ്തമായിട്ടുള്ള ഭക്ഷണ നഗരമായിരിക്കാം. എന്നാൽ ആൻസർ അതല്ല കേട്ടോ. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരാണ് ഇന്ത്യയുടെ ചില്ലി ക്യാപിറ്റൽ അഥവാ ചില്ലി സിറ്റി എന്നറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഗുണ്ടൂരിന് ഈ ഒരു പേര് ലഭിച്ചത് എന്ന് നോക്കുകയാണെങ്കിൽ ഗുണ്ടൂരിന്റെ പേരും ചുവന്ന മുളകും തമ്മിലുള്ള കണക്ഷൻ അത്ര ചെറുതല്ല. ഇവിടെ വലിയ തോതിലാണ് മുളക് കൃഷി ചെയ്യുന്നത് കേട്ടോ. ഗുണ്ടൂർ ജില്ലയിൽ ഏകദേശം 18,400 ഹെക്ടർ സ്ഥലത്ത് മുളക് കൃഷി ചെയ്യുന്നുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ജില്ലയിലെ ഹോർട്ടിക്കൾച്ചർ കൃഷിയുടെ വലിയൊരു ഭാഗവും മുളകാണ് കേട്ടോ. പക്ഷെ കൃഷി മാത്രമല്ല ഗുണ്ടൂരിനെ മുളകിന്റെ നഗരമാക്കി മാറ്റിയിട്ടുള്ളത്. മുളക് കർഷകരിൽ നിന്ന് വ്യാപാരികളിലേക്കും അവിടെ നിന്ന് രാജ്യത്തിനകത്തും വിദേശത്തേക്കും എത്തുന്ന വലിയൊരു വ്യാപാര ശൃംഖലയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇവിടത്തെ പ്രധാനപ്പെട്ട വിപണന കേന്ദ്രമാണ് ഗുണ്ടൂർ മിർച്ചി യാർഡ്. ഉണക്കമുളകിന്റെ വലിയൊരു വ്യാപാരമാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. ഏകദേശം 49.73 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു മാർക്കറ്റ് യാർഡിനെ ഗുണ്ടൂർ ജില്ലാ ഭരണകൂടം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മുളക് മാർക്കറ്റ് യാർഡായിട്ട് വിശേഷിപ്പിക്കുന്നുണ്ട്. 2017 ഒക്ടോബർ മുതൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഈ നാം സംവിധാനത്തിലൂടെ ഇവിടെ മുളക് വ്യാപാരം നടക്കുന്നുണ്ട്. അതായത് ഗുണ്ടൂരിലെ മുളക് കൃഷി ചെയ്യുന്ന ഒരു വിള മാത്രമല്ല, കർഷകര്, വ്യാപാരികൾ, പ്രോസസിംഗ് സ്ഥാപനങ്ങൾ, കയറ്റുമതിക്കാർ തുടങ്ങി നിരവധി ആളുകളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വലിയൊരു വ്യവസായമാണ്. അതുപോലെ തന്നെ ഗുണ്ടൂരിൽ നിന്നുള്ള ചുവന്ന മുളകിന്റെ വിപണി ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, ഏഷ്യ, കാനഡ, യൂറോപ്പ് തുടങ്ങിയ വിദേശ വിപണികളിലേക്കും ഇവിടെ നിന്നുള്ള മുളകെത്തുന്നുണ്ട്. മുളകുപൊടിയും വിവിധ മുളകിനങ്ങളും ഇവിടെ നിന്ന് വലിയ തോതിൽ വ്യാപാരം ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗുണ്ടൂരിന്റെ പേര് ഇന്ന് ഇന്ത്യയിലെ ഒരു കാർഷിക മേഖലയിൽ എന്നതിലുപരി ആഗോള സുഗന്ധ വ്യഞ്ജന വ്യാപാരത്തിലും ശ്രദ്ധേയമായിട്ടുള്ള ഒന്നുകൂടിയാണ്. ആൻഡ് ഗുണ്ടൂരിന്റെ മുളക് പെരുമയിൽ പ്രധാനപ്പെട്ട മറ്റൊരു പേരാണ് ഗുണ്ടൂർ സന്ന മുളക്. S4 എന്ന പേരിലും അറിയപ്പെടുന്ന ഈ മുളകിന് നല്ല എരിവുണ്ട് കേട്ടോ. മസാല ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനൊപ്പം തന്നെ മുളകിന്റെ എരിവ് കാരണമാകുന്ന ക്യാപ്സൈസിൻ വേർതിരിച്ചെടുക്കാനായിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഗുണ്ടൂർ സന്ന മുളകിന് GI രജിസ്ട്രേഷനും ലഭിച്ചിട്ടുണ്ട്. അതായത് ഗുണ്ടൂർ മുളക് എന്ന് പറയുന്നത് വെറും ഒരു സ്ഥലത്തിന്റെ പേരല്ല, പ്രത്യേകതയുള്ള മുളകിനങ്ങളുടെയും വലിയൊരു വ്യാപാര മേഖലയുടെയും പേരുകൂടിയാണ്. ഒരു മുളക് വിത്ത് കൃഷിയിടത്തിൽ എത്തുന്നത് മുതൽ അത് ഉണക്കി തരം തിരിച്ച് ഗുണനിലവാരം പരിശോധിച്ച് വിപണിയിൽ എത്തിച്ച് വിവിധ ഉൽപ്പന്നങ്ങളായിട്ട് മാറി ഒടുവിൽ മറ്റൊരു രാജ്യത്തെ അടുക്കളയിൽ എത്തുന്നത് വരെയുള്ള പ്രവർത്തനത്തിൽ ധാരാളം ആളുകളാണ് പ്രവർത്തിച്ചു വരുന്നത്. കർഷകർ മുതൽ വ്യാപാരികൾ, തൊഴിലാളികൾ, പ്രോസസിംഗ് യൂണിറ്റുകൾ, കയറ്റുമതിക്കാർ തുടങ്ങി നിരവധി പേരുടെ ഉപജീവനവുമായിട്ട് ഇവിടുത്തെ മുളക് കൃഷി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ടേക്ക് എ ബ്രേക്കിലൂടെ ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
2: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
4: YS ഉള്ളപ്പോൾ വൈ വറി.
5: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
6: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
7: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
8: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
9: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഈ എയർപോർട്ടില് ബോർഡിംഗ് പാസ് കയ്യിൽ പിടിച്ച് ഇമിഗ്രേഷൻ കൗണ്ടറിൽ എത്തുന്ന പതിവ് യാത്രക്കാർക്ക് പരിചിതമായിട്ടുള്ള ഒന്നാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ബോർഡിംഗ് പാസിൽ ഇമിഗ്രേഷൻ സ്റ്റാമ്പ് പതിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു പതിവില് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് സെപ്റ്റംബർ 1 മുതൽ വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരുടെ ബോർഡിംഗ് പാസില് ഇമിഗ്രേഷൻ സ്റ്റാമ്പ് പതിപ്പിക്കുന്നത് നിർത്തലാക്കിയിരിക്കുകയാണ്. പുതിയ സംവിധാനം അനുസരിച്ച് യാത്രക്കാർക്ക് മൊബൈൽ ഫോണിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ ബോർഡിംഗ് പാസ് ഇമിഗ്രേഷൻ കൗണ്ടറിൽ കാണിക്കാനായിട്ട് സാധിക്കും. ആവശ്യമായിട്ടുള്ള പരിശോധനകളും ഇമിഗ്രേഷൻ നടപടികളും പൂർത്തിയാക്കിയ ശേഷം യാത്രക്കാർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് കേട്ടോ. ഇതിനായിട്ട് ബോർഡിംഗ് പാസ് പ്രിന്റ് ചെയ്ത് കയ്യിൽ കരുതണമെന്ന ഒരു നിയമം നിർബന്ധമില്ല. ഫോണിലെ ഈ ബോർഡിംഗ് പാസ് ഉപയോഗിച്ച് തന്നെ നടപടിക്രമങ്ങൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് കേട്ടോ. അതേസമയം തന്നെ പേപ്പർ ബോർഡിംഗ് പാസ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഉപയോഗിക്കുന്നതിനും തടസ്സമില്ല. ഈ ബോർഡിംഗ് പാസും ഫിസിക്കൽ ബോർഡിംഗ് പാസ് സ്വീകരിക്കുന്ന ഒന്നാണ്. മാറ്റം വരുന്നത് ബോർഡിംഗ് പാസിൽ ഇമിഗ്രേഷൻ സ്റ്റാമ്പ് പതിപ്പിക്കുന്ന രീതിയിൽ മാത്രമാണ് കേട്ടോ. ഇനി പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്റ്റാമ്പിംഗ് നിർത്തുന്നു എന്നത് ഇമിഗ്രേഷൻ പരിശോധന നിർത്തുന്നു എന്നല്ല. യാത്രക്കാരുടെ പാസ്പോർട്ട്, യാത്രാരേഖകള്, ആവശ്യമായിട്ടുള്ള മറ്റ് ഡീറ്റെയിൽസ് എന്നിവ പരിശോധിച്ച ശേഷമായിരിക്കും ഇമിഗ്രേഷൻ ക്ലിയറൻസ് നൽകുക. പക്ഷെ അതിന്റെ തെളിവായിട്ട് ബോർഡിംഗ് പാസിൽ സ്റ്റാമ്പ് പതിപ്പിക്കില്ല എന്ന് മാത്രം. അതുപോലെ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ, ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം തുടങ്ങിയ സംവിധാനങ്ങൾ യൂസ് ചെയ്യുന്ന യാത്രക്കാർക്ക് ഈ ഗേറ്റുകളിലും ഈ ബോർഡിംഗ് പാസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതോടെ യോഗ്യതയുള്ള യാത്രക്കാർക്ക് ഇമിഗ്രേഷൻ നടപടികൾ കൂടുതൽ വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇമിഗ്രേഷൻ ക്ലിയറൻസ് കൂടുതൽ ലളിതവും വേഗത്തിലാക്കുക എന്നതാണ് ഈ ഒരു മാറ്റത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ബോർഡിംഗ് പാസിൽ സ്റ്റാമ്പ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു സ്റ്റാമ്പ് വ്യക്തമായിട്ട് പതിയാതിരിക്കുകയോ പിന്നീട് വായിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാം. അതോടൊപ്പം തന്നെ പേപ്പർ ഉപയോഗം കുറയ്ക്കുക, യാത്രക്കാരുടെ കയ്യിലെ രേഖകളുടെ എണ്ണം കുറയ്ക്കുക, ഇമിഗ്രേഷൻ നടപടികൾ കൂടുതൽ ഡിജിറ്റൽ ആക്കുക എന്നിവയും പുതിയ സംവിധാനത്തിന്റെ ലക്ഷ്യങ്ങളാണ്. അപ്പോ ഇനി യാത്രക്കാരെന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കുകയാണെങ്കിൽ, സെപ്റ്റംബർ 1 മുതൽ വിദേശ യാത്ര നടത്തിയവർ പ്രത്യേകമായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. വിമാനത്താവളത്തിൽ എത്തുന്ന സമയത്ത് സാധുവായിട്ടുള്ള പാസ്പോർട്ടും ആവശ്യമായിട്ടുള്ള യാത്രാ ഡോക്യുമെന്റ്സും കൈവശം ഉണ്ടായിരിക്കണം. ബോർഡിംഗ് പാസും മൊബൈലിലെ ഈ രൂപത്തിൽ സൂക്ഷിച്ചാൽ മതിയായിരിക്കും. അതുപോലെ തന്നെ പേപ്പർ കോപ്പി വേണമെങ്കിൽ അതും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോ ഇനി മുതൽ വിദേശ യാത്ര നടത്തുന്നവരെ ഒന്ന് ശ്രദ്ധിക്കുക. സെപ്റ്റംബർ 1 മുതൽ ബോർഡിംഗ് പാസിൽ ഇമിഗ്രേഷൻ പതിപ്പിക്കുന്നത് നിർത്തലാക്കിയിട്ടുണ്ട് കേട്ടോ. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ശ്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലമണിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
4: നിങ്ങൾ എന്തോ മനസ്സിലായി പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
5: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
4: ഒള്ളാം അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
5: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും ഒട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
4: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
5: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
4: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തിപ്പൊരിക്കും.
5: അയ്യോ, അത് ശരിയാ.
4: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

0: ടേക്ക് എ ബ്രേക്ക്.
1: സ്വന്തമായിട്ട് ട്രെയിൻ വാങ്ങിയതല്ല, കോടികൾ മുടക്കി ട്രെയിൻ നിർമ്മിച്ചതുമല്ല. എന്നിട്ടും നിയമപരമായി ഒരു എക്സ്പ്രസ് ട്രെയിൻ കോടതി ഉത്തരവിലൂടെ ഒരു കർഷകന്റെ പേരിൽ അറ്റാച്ച് ചെയ്യപ്പെട്ടു. കേൾക്കുമ്പോൾ സിനിമാ കഥ പോലെ തോന്നാം, പക്ഷേ പഞ്ചാബിലെ ലുധിയാനയിൽ സമ്പൂർണ സിംഗ് എന്ന കർഷകന്റെ ജീവിതത്തിൽ ശരിക്കും സംഭവിച്ച കാര്യമാണ് ഞാനീ പറഞ്ഞത്. എന്നാൽ എങ്ങനെയാണ് ഒരു കർഷകന് റെയിൽവേയുടെ ട്രെയിൻ കിട്ടിയത് എന്നറിയാമോ? ഞാൻ പറഞ്ഞുതരാം. ടേക്ക് എ ബ്രേക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെയുള്ളത് ആർ ജെ അനാമിക. 2007 ഈ സംഭവത്തിന്റെ തുടക്കം. ലുധിയാനയിൽ നിന്ന് ചണ്ഡീഗഡിലേക്കുള്ള പുതിയ റെയിൽവേ പാതയുടെ നിർമ്മാണത്തിനായിട്ട് റെയിൽവേക്ക് നിരവധി കർഷകരുടെ ഭൂമി ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പഞ്ചാബിലെ ലുധിയാന ജില്ലയിലെ കട്ടാന ഗ്രാമത്തിൽ താമസിച്ചിരുന്ന സമ്പൂർണ സിംഗിന്റെ ഭൂമിയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. റെയിൽവേ സമ്പൂർണ സിംഗിന്റെ ഭൂമിയും ഏറ്റെടുക്കുകയും ചെയ്തു. ഈ ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരം ഇയാൾക്ക് ലഭിക്കേണ്ടിയിരുന്നു. അന്ന് റെയിൽവേ നിശ്ചയിച്ച നഷ്ടപരിഹാര തുക ഏക്കറിന് 25 ലക്ഷം രൂപയായിരുന്നു കേട്ടോ. എന്നാൽ അടുത്തുള്ള പ്രദേശത്ത് സമാനമായ ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് മറ്റ് കർഷകർക്ക് ഏക്കറിന് 71 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം ലഭിച്ചിരുന്നതായിട്ട് ഇദ്ദേഹം അറിയാനായിട്ടിടയായി. ഒരേ പ്രദേശത്തെ ഭൂമിക്ക് നഷ്ടപരിഹാരത്തിൽ ഇത്ര വലിയ വ്യത്യാസം എന്തുകൊണ്ടാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കർഷകൻ റെയിൽവേക്കെതിരെ നിയമ പോരാട്ടം സ്റ്റാർട്ട് ചെയ്തു. 2012 സമ്പൂർണ സിംഗ് കോടതിയെ സമീപിക്കുകയും ചെയ്തു. നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ 2015 ജനുവരിയിലെ കർഷകന് അനുകൂലമായിട്ടുള്ള ഒരു വിധി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ നിശ്ചയിച്ചിരുന്ന ഏക്കറിന് 25 ലക്ഷം രൂപ എന്ന നിരക്ക് 50 ലക്ഷം രൂപയായിട്ട് ഉയർത്തുകയും ചെയ്തു. ഇതോടെ സമ്പൂർണ സിംഗിന് ലഭിക്കേണ്ട ആകെ നഷ്ടപരിഹാരം ഏകദേശം 1.47 കോടി രൂപയായി. എന്നാൽ വിധി വന്നിട്ടും പണം ലഭിക്കാനായിട്ട് അയാൾക്ക് വീണ്ടും കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കോടതി നഷ്ടപരിഹാരം നൽകാനായിട്ട് ഉത്തരവിട്ടെങ്കിലും റെയിൽവേ മുഴുവൻ തുകയും നൽകിയിട്ടില്ല. റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 42 ലക്ഷം രൂപ മാത്രമാണ് അന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി 1 കോടിയിലധികം രൂപ നൽകാനായിട്ടുണ്ടായിരുന്നു. കോടതി ഉത്തരവുണ്ടായിട്ടും പണം ലഭിക്കാതെ വന്നതോടുകൂടി സമ്പൂർണ സിംഗ് വീണ്ടും കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഇത്തവണ കോടതി സ്വീകരിച്ച നടപടി റെയിൽവേയെ ശരിക്കും ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു കേട്ടോ. അതായത് പണം കൊടുത്തില്ലെങ്കിൽ ട്രെയിൻ അറ്റാച്ച് ചെയ്യണം എന്നായിരുന്നു കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2017 മാർച്ചിൽ ലുധിയാനയിലെ അഡീഷണൽ ജില്ലാ ആൻഡ് സെക്ഷൻസ് കോടതി റെയിൽവേയുടെ സ്വത്ത് അറ്റാച്ച് ചെയ്യാനായിട്ട് ഉത്തരവിട്ടു. അങ്ങനെ കോടതി നടപടിയുടെ ഭാഗമായിട്ട് ലുധിയാന റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന സ്വർണ ശതാബ്ദി എക്സ്പ്രസ് അറ്റാച്ച് ചെയ്യാനായിട്ട് തീരുമാനമായി. ഇനി കഥയിലെ ഏറ്റവും രസകരമായിട്ടുള്ള ഭാഗം ഇതാണ്. സമ്പൂർണ സിംഗ് കോടതിയുടെ ഉത്തരവുമായിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി. സ്റ്റേഷനിൽ അപ്പോൾ സ്വർണ ശതാബ്ദി എക്സ്പ്രസ് ഉണ്ടായിരുന്നു കേട്ടോ. കോടതി ഉത്തരവ് പ്രകാരം ട്രെയിൻ അറ്റാച്ച് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു സാധാരണ കർഷകന്റെ ഭൂമിക്ക് നൽകാനായിട്ടുള്ള നഷ്ടപരിഹാരത്തിന്റെ പേരിൽ ഒരു എക്സ്പ്രസ് ട്രെയിൻ തന്നെ കോടതി നടപടിയുടെ ഭാഗമായിട്ട് അറ്റാച്ച് ചെയ്യപ്പെട്ടു. കർഷകൻ ട്രെയിനിന്റെ ഉടമയായി എന്ന രീതിയിൽ അന്നത്തെ മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സമ്പൂർണ സിംഗ് ട്രെയിൻ വാങ്ങിയതല്ല, ട്രെയിൻ അദ്ദേഹത്തിന്റെ സ്ഥിരം സ്വത്തായിട്ട് മാറിയതുമല്ല. കോടതി റെയിൽവേയുടെ സ്വത്ത് അറ്റാച്ച് ചെയ്തതാണ്. അതായത് കോടതിയുടെ ഉത്തരവനുസരിച്ച് ആ സ്വത്ത് റെയിൽവേക്ക് സ്വതന്ത്രമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കർഷകൻ ട്രെയിൻ വാങ്ങി എന്ന് പറയുന്നത് ശരിയല്ല. എന്നാൽ അതൊരു അത്ഭുതകരമായിട്ടുള്ള കഥ തന്നെയായിരുന്നു. ട്രെയിൻ അറ്റാച്ച് ചെയ്യപ്പെട്ടതോടുകൂടി റെയിൽവേയും പ്രതിസന്ധിയിലായി എന്ന് പറയാം. ട്രെയിൻ സർവീസ് നിർത്തേണ്ട സാഹചര്യം വരുമോ, യാത്രക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യും, ട്രെയിൻ ലേലത്തിന് പോയാൽ എന്താകും എന്നൊക്കെയുള്ള പല പല ക്വസ്റ്റ്യൻസ് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. കേസിന്റെ അടുത്ത ഘട്ടത്തിൽ ട്രെയിൻ ലേലം ചെയ്യണമെന്ന ആവശ്യവും ഉയർന്നു വരികയും ചെയ്തു കേട്ടോ. ഒരു ട്രെയിൻ ലേലം ചെയ്യുക എന്നത് സാധാരണ ഒരു സ്വത്ത് ലേലം ചെയ്യുന്നത് പോലെ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ റെയിൽവേക്ക് ഈ ഒരു കേസ് വലിയ തലവേദനയായിട്ട് മാറി എന്ന് പറയാം കേട്ടോ. കേസ് കൂടുതൽ മുന്നോട്ട് പോയതോടുകൂടി റെയിൽവേ കുടിശ്ശിക തുക അടയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 2017 ഏപ്രിലിൽ റെയിൽവേ കോടതിയിൽ 73.90 ലക്ഷം രൂപ നിക്ഷേപിച്ചതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. തുടർന്ന് ട്രെയിനും റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസും ഉൾപ്പെടെയുള്ള അറ്റാച്ച്മെന്റ് കോടതി നീക്കുകയും ചെയ്തു. അങ്ങനെ സ്വർണ ശതാബ്ദി വീണ്ടും റെയിൽവേയുടെ നിയന്ത്രണത്തിലേക്ക് മടങ്ങി. കർഷകനും റെയിൽവേയും തമ്മിലുള്ള വർഷങ്ങളായിട്ടുള്ള തർക്കത്തിനും ഇതോടുകൂടി ഒരു വഴിത്തിരിവായി എന്ന് തന്നെ പറയാട്ടോ. എന്തായാലും സ്വന്തമായിട്ട് ഒരു എക്സ്പ്രസ് ട്രെയിൻ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരന്റെ രസകരമായിട്ടുള്ള ഒരു കഥയാണ് നമ്മൾ ആ ടേക്ക് എ ബ്രേക്കിലൂടെ കേട്ടറിഞ്ഞത് കേട്ടോ. ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് ടേക്ക് എ ബ്രേക്കിലൂടെ നമുക്ക് കേൾക്കാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിലൂടെ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ടേക്ക് എ ബ്രേക്ക്.
1: എല്ലാ വീടുകളിലും വാഷിംഗ് മെഷീനുകൾ അനിവാര്യതയായിട്ട് മാറിയിട്ടുണ്ട് അല്ലെ. അവ വസ്ത്രങ്ങൾ കഴുകുന്നത് എളുപ്പമാക്കുന്നുണ്ട്. ഇന്ന് പല ന്യൂനത സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടെ വാഷിംഗ് മെഷീനുകൾ ആളുകളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കാനായിട്ട് കഴിയുന്ന വിവിധ മോഡുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഓരോ മോഡും വ്യത്യസ്ത അളവിലാണ് വൈദ്യുതി ഉപയോഗിക്കുന്നത്. ഒരു വാഷിംഗ് മെഷീനിലെ ഏത് മോഡാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നത് എന്നറിയാമോ? പല പുതിയ തരം വാഷിംഗ് മെഷീനുകളും ഒരു ഹോട്ട് വാഷ് മോഡുണ്ട്. അതാണ് സാധാരണയായിട്ട് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നത്. മോട്ടോർ ഉപയോഗം മാത്രമല്ല മറിച്ച് മെഷീനിന്റെ ചൂടാക്കൽ ഘടകം കൂടിയാണ് കേട്ടോ ഇത്. കാരണം വെള്ളം ചൂടാക്കാനായിട്ട് ധാരാളം വൈദ്യുതി ആവശ്യമാണെന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെ വരുന്നത്. മെഷീനിൽ 40°C 60°C അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള താപനില ക്രമീകരണമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ വാഷിംഗ് മെഷീനിന്റെ വൈദ്യുതി ഉപഭോഗം സാധാരണ മോഡിനേക്കാൾ വളരെ കൂടുതലായിരിക്കും. 60°C അല്ലെങ്കിൽ 90°C പോലുള്ള ഉയർന്ന താപനില മോഡുകൾ ദീർഘനേരം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് വൈദ്യുതി ഉപയോഗം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഹെവി ഇന്റൻസീവ് പോലുള്ള ദൈർഘ്യമേറിയ വാഷ് സൈക്കിളുകൾ നോർമൽ മോഡിനേക്കാൾ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഒന്നാണ്. എങ്കിലും വൈദ്യുതി ഉപഭോഗം നിങ്ങൾ തിരഞ്ഞെടുത്ത മോഡിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആ മോഡിൽ മെഷീൻ പ്രവർത്തിക്കുന്ന സമയ ദൈർഘ്യം, വെള്ളം എത്ര തവണ ചൂടാക്കുന്നു, മെഷീൻ പ്രവർത്തിക്കുന്ന വേഗത എന്നിവയും വൈദ്യുതി ഉപഭോഗത്തെ ബാധിക്കുന്ന ഒന്നുകൂടിയാണ്. ഹെവി മോഡിൽ ചൂടുവെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കപ്പെടുന്ന ഒന്നുകൂടിയാണ്. ഇനി സാധാരണയേക്കാൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ വസ്ത്രങ്ങൾ കഴുകാനായിട്ട് സഹായിക്കുന്ന ക്വിക്ക് വാഷ് മോഡ് വാഷിംഗ് മെഷീനുകളിൽ ഉണ്ടെന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ദൈർഘ്യമേറിയിട്ടുള്ള വാഷ് സൈക്കിളിനേക്കാൾ കുറഞ്ഞ വൈദ്യുതിയാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. വസ്ത്രങ്ങൾ അധികം അഴുക്കില്ലെങ്കിലോ കുറച്ച് വസ്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിലോ ക്വിക്ക് വാഷ് ഒരു മികച്ച ഓപ്ഷൻ ആണ്. എങ്കിലും കൂടുതൽ വസ്ത്രങ്ങൾ കഴുകാനായിട്ടോ കൂടുതൽ അഴുക്കുള്ള വസ്ത്രങ്ങൾ വൃത്തിയാക്കാനോ വേണ്ടിയിട്ട് ഈ ഓപ്ഷൻ ആവർത്തിച്ച് ഉപയോഗിക്കുന്നത് വൈദ്യുതി ഉപഭോഗം കുറച്ച് വർദ്ധിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. ഇനി വൈദ്യുതി ലാഭിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് നോക്കുകയാണെങ്കിൽ വസ്ത്രങ്ങൾ കഴുകാനായിട്ട് സാധ്യമാകുമ്പോഴെല്ലാം കോൾഡ് വാഷ് ഉപയോഗിക്കുക. പകുതി ലോഡിൽ മെഷീൻ ആവർത്തിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നതിന് പകരം അതിന്റെ ശക്തിക്കനുസരിച്ച് വസ്ത്രങ്ങൾ നിങ്ങൾക്ക് കഴുകാവുന്നതാണ്. അധികം മലിനമല്ലാത്ത വസ്ത്രങ്ങൾ കഴുകാനായിട്ട് ഹെവി മോഡ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. കൂടാതെ ഉയർന്ന താപനിലയിലുള്ള വാഷുകൾ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നത് മാക്സിമം ഒന്ന് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാട്ടോ. അപ്പോ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്ന സമയത്ത് വൈദ്യുതി ലാഭിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇങ്ങനെ ടേക്ക് എ ബ്രേക്കിലൂടെ കേട്ടറിഞ്ഞത്. വിശേഷങ്ങളൊന്നും അവസാനിക്കുന്നില്ല. ബാക്ക് ടു ബാക്ക് ആയിട്ട് ടേക്ക് എ ബ്രേക്കിലൂടെ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 0 2.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി ആരോഗ്യത്തിന്റെ ഉറവ്.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഭൂമിയിലെ അത്ഭുതങ്ങളെ കുറിച്ചുള്ള അറിവുകൾ എപ്പോഴും കൗതുകം നിറയ്ക്കുന്ന ഒന്നാണല്ലേ. ഭൂമി കുഴിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ വരെ എത്തും, അതിന്റെ അവസാനം എവിടെയാണ്, ഭൂമിയിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ആഴമേറിയിട്ടുള്ള ദ്വാരം എവിടെയാണ്, ഭൂമിക്കടിയിൽ എന്തൊക്കെയാണ് ഉള്ളത്, ഇക്കാര്യങ്ങളെല്ലാം പലരുടെയും ഉള്ളിൽ ക്യൂരിയോസിറ്റി, കുറച്ച് കൗതുകം നിറയ്ക്കുന്ന കാര്യങ്ങളാണല്ലേ. ഈ കൗതുകങ്ങൾക്കുള്ള ആൻസേഴ്സ് അറിഞ്ഞാലോ? ടേക്ക് എ ബ്രേക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെയുള്ളത് ആർ ജെ അനാമിക. ഭൂമിയിൽ ഇതുവരെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും ആഴമേറിയിട്ടുള്ള മനുഷ്യ നിർമ്മിത ദ്വാരം റഷ്യയിലെ കോല സൂപ്പർ ഡീപ്പ് ബോർ ഹോൾ ആണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 12,262 meters അഥവാ 12.2 kilometers താഴെയാണ് ഇത്. ഇത്രയും ആഴത്തിൽ കുടിക്കുന്നത് ഏറെ സങ്കീർണമായിട്ടുള്ള കാര്യമാണെന്ന് മാത്രമല്ല, ലഭിച്ച കണ്ടെത്തലുകൾ ശാസ്ത്രീയ അനുമാനങ്ങളെ വെല്ലുവിളിക്കുന്നതായിരുന്നു. 1970 സോവിയറ്റ് യൂണിയൻ ഇന്നത്തെ റഷ്യയിൽ കോല സൂപ്പർ ഡീപ്പ് ബോർ ഹോൾ പദ്ധതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എണ്ണയോ വാതകമോ വേർതിരിച്ചെടുക്കാനായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള സാധാരണ ഡ്രില്ലിംഗ് പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പദ്ധതി പ്രധാനമായിട്ടും ശാസ്ത്രീയ ഗവേഷണത്തിന് വേണ്ടിയായിരുന്നു. ഭൂമിയുടെ പുറം തോടിനെ കുറിച്ച് പഠിക്കാനായിട്ടും ഭൂമിയുടെ ഏറ്റവും പുറം തോടിന്റെ അടിയിൽ എന്താണ് ഉള്ളതെന്ന് മനസ്സിലാക്കാനായിട്ടും സയന്റിസ്റ്റുകൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പതിറ്റാണ്ടുകളോളം നീണ്ടുനിന്ന ഈ ഒരു പദ്ധതി ഒടുവിൽ മനുഷ്യർ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ആഴമേറിയിട്ടുള്ള കൃത്രിമ പോയിന്റ് ക്രിയേറ്റ് ചെയ്യായിരുന്നു. താപനിലയും മർദ്ദവും വർദ്ധിച്ചതോടുകൂടി കൂടുതൽ ആഴത്തിലുള്ള കുഴിക്കൽ ബുദ്ധിമുട്ടാവുകയും അവിടെ വെച്ച് ആ ഒരു പദ്ധതി സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യായിരുന്നു. ഭൂമി കുഴിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള വലിയ വെല്ലുവിളികളിൽ ഒന്ന് ഡ്രില്ലിംഗ് ഉപകരണങ്ങളുടെ ഭാരമായിരുന്നു. ഡ്രില്ല് താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് 1,000,000 ടൺ സ്റ്റീൽ പൈപ്പുകളും കേബിളുകളും കൈകാര്യം ചെയ്യേണ്ടതും നിയന്ത്രിക്കേണ്ടതുമായിരുന്നു. ഡ്രില്ല് പ്രവർത്തിപ്പിക്കുന്നതും പാറയുടെ സാമ്പിളുകൾ ഉപരിതലത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ പോലും ഭൂമിക്കടിയിലെ ഈ പ്രവർത്തനം നിർത്തിവെക്കാനായിട്ട് ഇടയാക്കുകയായിരുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 12 kilometers താഴെ എത്തിയ സമയത്ത് അവിടുത്തെ താപനില ഏകദേശം 180 degrees Celsius എത്തിയിട്ടുണ്ടായിരുന്നു. അത്തരം കഠിനമായ സിറ്റുവേഷൻസിൽ ചുറ്റുമുള്ള പാറകൾ കാഠിന്യമായിരിക്കുന്നതിന് പകരം ചൂടിലും മർദ്ദത്തിലും വഴക്കമുള്ളവയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇത് മറ്റൊരു പ്രധാന പ്രശ്നം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രില്ല് ഉപയോഗിച്ച് ദ്വാരം ഉണ്ടാക്കുമ്പോഴെല്ലാം ചുറ്റുമുള്ള പാറകളുടെ ആകൃതി മാറാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ദ്വാരം വീണ്ടും അടയാനായിട്ട് തുടങ്ങി. ഇത് ഡ്രില്ലിംഗ് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളതാക്കി മാറുകയും ചെയ്തു കേട്ടോ. ആൻഡ് ഈ ഒരു പദ്ധതി ശ്രദ്ധേയമായിട്ടുള്ള നിരവധി കണ്ടെത്തലുകൾക്ക് വഴിയൊരുക്കി എന്ന് പറയാം. ഭൂമിയുടെ പുറം തോടിനുള്ളിലെ വലിയ അളവിൽ ചൂടുള്ളതും ധാതുക്കളാൽ സമ്പുഷ്ടവുമായ ജലത്തിന്റെ കണ്ടെത്തലായിരുന്നു അവയിൽ പ്രധാനമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അത്തരം സിറ്റുവേഷൻസിൽ വെള്ളം നിലനിൽക്കില്ലെന്നും സയന്റിസ്റ്റുകൾ മുമ്പ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഈ ജലം വെറും ഉപരിതല ജലം മാത്രമായിരുന്നില്ല, പാറയ്ക്കുള്ളിൽ നടക്കുന്ന രാസപ്രക്രിയകളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 6 മുതൽ 7 kilometers വരെ ആഴത്തിൽ ഗവേഷകർ മൈക്രോഫോസിലുകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 24 വ്യത്യസ്ത ഇനം സൂക്ഷ്മാണുക്കളുടെ ഫോസിലുകൾ അവരെ കണ്ടെത്തുകയും ചെയ്തു. അവയിൽ ചിലത് കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതായിരുന്നു. ഇത്രയും വലിയ ആഴങ്ങളിൽ അവയുടെ നിലനിൽപ്പും സംരക്ഷണവും ഭൂമിയുടെ പുരാതന ശാസ്ത്ര ചരിത്രത്തെ കുറിച്ചുള്ള വിലപ്പെട്ട ഡീറ്റെയിൽസ് നൽകുന്ന ഒന്നുകൂടിയായിരുന്നു. മറ്റൊരു കണ്ടെത്തൽ വാതകവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വലിയ അളവിൽ ഹൈഡ്രോജൻ, ഹീലിയം, മീഥെയ്ൻ എന്നിവ ഭൂമിക്കടിയിൽ നിന്ന് പുറം തള്ളപ്പെടുന്നതായിട്ട് സയന്റിസ്റ്റുകൾക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഭൂമിയുടെ പുറം തോടിനുള്ളിൽ സംഭവിക്കുന്ന രാസപ്രക്രിയകൾ മനസ്സിലാക്കാനായിട്ട് ഇത് സയന്റിസ്റ്റുകളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന മരിയാന ട്രെഞ്ച് ഭൂമിയിലെ സമുദ്രങ്ങളിലെ ഏറ്റവും ആഴമേറിയിട്ടുള്ള ഒരു ഭാഗമാണ്. അതിന്റെ ഏറ്റവും ആഴമേറിയിട്ടുള്ള സ്ഥലത്തെ നമ്മൾ ചലഞ്ചർ ഡീപ്പ് എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 11 kilometers താഴെയായിട്ടാണ് ഇത് വരുന്നത്. ഈ കിടങ്ങ് ഏകദേശം 2,550 kilometers നീളത്തില് വ്യാപിച്ചു കിടക്കുകയും ഗണ്യമായിട്ടുള്ള ആഴത്തിൽ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ഭൂമിയുടെ പുറം തോടില് മനുഷ്യരെ കൃത്യമായിട്ട് തുരന്ന ഏറ്റവും ആഴമേറിയിട്ടുള്ള സ്ഥലമായിട്ട് കോല സൂപ്പർ ഡീപ്പ് ബോർ ഹോൾ തുടരുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ചലഞ്ചർ ഡീപ്പ് സമുദ്രത്തിന്റെ അടിത്തട്ടിനേക്കാൾ ആഴമുള്ള ഒന്നാണ്. എന്നാൽ ഖരഭൂമിയിലേക്കുള്ള മനുഷ്യന്റെ ഏറ്റവും ആഴത്തിലുള്ള ഖനനത്തെയാണ് കോല പ്രതിനിധീകരിക്കുന്നത്. ഇനി ഈ ചലഞ്ചർ ഡീപ്പിലെ സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ, ഇവിടുത്തെ കാലാവസ്ഥ ഭൂമിയിലെ ഏറ്റവും കഠിനവും അതിശക്തവുമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 11 kilometers താഴെ സൂര്യപ്രകാശം പൂർണ്ണമായിട്ടുമില്ല. സാധാരണ സമുദ്ര സാഹചര്യങ്ങളിൽ സൂര്യപ്രകാശം 200 meters വരെ മാത്രമേ എത്താറുള്ളൂ. ഇത് ആഴക്കടലിനെ നിരന്തരം ഇരുണ്ടതാക്കുന്നുണ്ട്. അവിടുത്തെ വെള്ളം വളരെ തണുത്തതാണ്. സാധാരണയായിട്ട് 1 degree Celsius 4 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ. അങ്ങനെ പലതരം അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ഭൂമിയാണ് നമ്മുടേത്. അപ്പോ ഭൂമിയിലെ ഏറ്റവും ആഴമേറിയിട്ടുള്ള മനുഷ്യ നിർമ്മിത ദ്വാരത്തെ കുറിച്ചാണ് ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടത്. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ശ്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈഡ്ലി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈഡ്ലി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: സാധാരണയായിട്ട് റെയിൽവേ സ്റ്റേഷനുകളുടെ പേരുകള് അല്പം നീളമുള്ളതായിരിക്കും, അങ്ങനെയാകും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം അല്ലെ. എന്നാലേ രാജ്യത്ത് വെറും രണ്ടക്ഷരങ്ങൾ മാത്രമുള്ള റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. പേര് ചെറുതാണെങ്കിലും ഇവയ്ക്ക് പിന്നിൽ കൗതുകകരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് കേൾക്കാം ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർ ജെ അനാമിക. ഇന്ത്യൻ റെയിൽവേയുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് ഈ രണ്ട് സ്റ്റേഷനുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വീണ്ടും ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നത്. ഒ ബി ഐ ബി എന്നാണ് ഈ രണ്ട് സ്റ്റേഷനുകളുടെ പേരുകൾ. ഇതിൽ ഒന്ന് ഗുജറാത്തിലും മറ്റൊന്ന് ഒഡീഷയിലുമാണ് കേട്ടോ. രണ്ടക്ഷരമുള്ള ആദ്യത്തെ സ്റ്റേഷൻ ഒ ബി ഗുജറാത്തിലെ ആനന്ദ് ജില്ലയിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് കേട്ടോ. രത്തൻപുര മേഖലയിലെ ഓൾഡ് റോഡിന് സമീപമാണ് ഒ ബി റെയിൽവേ സ്റ്റേഷൻ സിറ്റുവേറ്റ് ചെയ്യുന്നത്. നഗരങ്ങളിലെ തിരക്കേറിയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനുകളെ പോലെ വലിയ ഫെസിലിറ്റീസ് ഒന്നും ഇവിടെയില്ല. ചെറിയ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമാണ് പ്രധാനമായിട്ടും ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലുള്ളത്. എന്നാൽ സ്റ്റേഷന്റെ പേര് തന്നെയാണ് ഇതിനെ കുറച്ച് വ്യത്യസ്തമാക്കുന്നത്, ഡിഫറെന്റ് ആക്കുന്നത് എന്ന് പറയാം. ഇനി ഐ ബിയിലേക്ക് വരികയാണെങ്കിൽ രണ്ടക്ഷരമുള്ള മറ്റൊരു റെയിൽവേ സ്റ്റേഷൻ ഐ ബി ആണ്. പേര് കേൾക്കുമ്പോൾ ഇത് എന്തിന്റെയെങ്കിലും ചുരുക്ക പേരാണോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ കഥ മറ്റൊന്നാണ്. ഒഡീഷയിലാണ് ഐ ബി റെയിൽവേ സ്റ്റേഷൻ സിറ്റുവേറ്റ് ചെയ്യുന്നത്. സമീപത്തു കൂടി ഒഴുകുന്ന ഇബ് നദിയുടെ പേരിൽ നിന്നാണ് സ്റ്റേഷനും ഐ ബി എന്ന പേര് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതും വലിയ സ്റ്റേഷനൊന്നും അല്ല കേട്ടോ, രണ്ട് പ്ലാറ്റ്ഫോമുകളുള്ള ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ പേരിന്റെ പ്രത്യേകത കാരണം രാജ്യത്തെ കൗതുകം ഉണർത്തുന്ന റെയിൽവേ സ്റ്റേഷനുകളുടെ പട്ടികയിൽ ഐ ബി ഇടം നേടിയിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷനുകൾക്ക് ഇത്തരം പേര് നൽകുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, റെയിൽവേ സ്റ്റേഷനുകളുടെ പേരുകൾ കേൾക്കുമ്പോൾ അതിന് പിന്നിൽ ഒരു കഥയുണ്ടാകുമോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ലേ. എന്നാൽ പല സ്റ്റേഷനുകളുടെയും പേരുകൾ അവ സിറ്റുവേറ്റ് ചെയ്യുന്ന പ്രദേശം, ഗ്രാമം, നഗരം, നദി, ചരിത്രം തുടങ്ങിയവയുമായിട്ട് ബന്ധപ്പെട്ടാണ് രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ചില സ്റ്റേഷനുകളുടെ പേരുകൾ പ്രാദേശിക സ്ഥലനാമങ്ങളിൽ നിന്നാണ് വന്നത് കേട്ടോ. ചിലത് നദികളുടെയോ സമീപ പ്രദേശങ്ങളുടെയോ പേരുകൾ സ്വീകരിച്ചിട്ടുണ്ട്. കാലക്രമത്തിൽ ഭരണപരമായിട്ടുള്ള മാറ്റങ്ങളോ പ്രാദേശിക ആവശ്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റേഷന്റെ പേര് മാറ്റുന്നതിനുള്ള നിർദ്ദേശങ്ങളും സംസ്ഥാന സർക്കാരുകളും മുന്നോട്ട് വെക്കാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒ ബി ഐ ബി എന്നീ രണ്ടക്ഷരങ്ങൾ വെറും ചുരുക്കപ്പേരുകളല്ല, അവയ്ക്ക് പിന്നിൽ ഓരോ സ്ഥലത്തിന്റെയും ഭൂമിശാസ്ത്രവും ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അപ്പൊ എന്തായാലും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇനി നിങ്ങളുടെ രാത്രികളെ മനോഹരമാക്കാനായിട്ടുള്ള നിശാഗന്ധിയുമായിട്ട് നമ്മുടെ സ്വന്തം ആർ ജെ ശ്രീശാന്ത് ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. സോ ഇന്നത്തേക്ക് എനിക്ക് ഇവിടെ നിന്ന് ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശുഭരാത്രി വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് മനുഷ്യരുടെ ഇടയിലൂടെയുള്ള ഒരു യാത്രയാണല്ലോ. യാത്രയിൽ നമ്മൾ പലരെയും കണ്ടുമുട്ടും. ചിലർ നമുക്കൊരുപാട് സന്തോഷം തരും, ചിലർ വലിയ വേദനകളും. നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ചിലർ പെട്ടെന്നൊരു ദിവസം നമ്മളെ ചുട്ടുപൊള്ളിക്കുന്ന കനലായി മാറും. അവർ തരുന്ന വേദനയിൽ നമ്മൾ തീർത്തും തളർന്നു പോകുന്ന ആ സമയത്താകും. ഒട്ടും പ്രതീക്ഷിക്കാത്ത വേറെ ചിലർ നമുക്കൊരു തണലായി കടന്നു വരുന്നത്. നമ്മളെ ചേർത്ത് പിടിക്കാൻ, നമുക്കൊരു ആശ്വാസമാകാൻ. ഇന്ന് നമുക്ക് ആ കനലുകളെ പറ്റിയും ഒപ്പം നമ്മൾ വീഴാതെ ചേർത്ത് പിടിച്ച ആ തണൽമരങ്ങളെ പറ്റിയും സംസാരിക്കാം. അതിനു മുമ്പായി കേൾക്കാം ഒരു മനോഹരമായ പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മുടെയൊക്കെ ലൈഫിൽ ചിലരുണ്ട്, അവർക്ക് നമ്മൾ എന്ത് ചെയ്തു കൊടുത്താലും ഒരു വിലയും ഉണ്ടാകില്ല. നമ്മുടെ സ്നേഹവും സമയവുമെല്ലാം നമ്മൾ അവർക്ക് കൊടുക്കും, പക്ഷേ തിരിച്ച് അവർ തരുന്നത് വെറും അവഗണന മാത്രമായിരിക്കും. ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവർ നമ്മളെ എപ്പോഴും നോവിച്ചുകൊണ്ടേയിരിക്കും. നെഞ്ചിൽ വീണ കനൽ പോലെ ആ വാക്കുകൾ നമ്മളെ നീറ്റും. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നോടിങ്ങനെ ചെയ്യുന്നത് എന്ന് നമ്മൾ പലവട്ടം ചിന്തിക്കും. പക്ഷേ ഒരു കാര്യം നമ്മളെപ്പോഴും ഓർക്കണം, ഈ കനലുകൾ ഇല്ലായിരുന്നെങ്കിൽ ലൈഫിൻ്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഒരിക്കലും പഠിക്കില്ലായിരുന്നു. അവർ തന്ന ആ വേദനകളാണ് നമ്മളെ കൂടുതൽ കരുത്തരാക്കിയത്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ലൈഫിൽ നമ്മുടെ മനസ്സ് പൊള്ളുന്ന സമയത്താണ് നമ്മൾ തീർത്തും ഒറ്റപ്പെട്ടുപോയെന്ന് തോന്നുമ്പോഴാണ് ചിലർ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഒരുപക്ഷെ നമ്മളധികം സംസാരിക്കാത്ത, വലിയ അടുപ്പമില്ലാത്ത ആളുകളായിരിക്കും അവർ. അല്ലെങ്കിൽ എക്കാലത്തും നമ്മുടെ കൂടെ നിന്ന പ്രിയപ്പെട്ടവരാകാം. നീ പേടിക്കണ്ട, ഞാനില്ലേ കൂടെ എന്ന് പറയുന്ന ആ ഒരൊറ്റ വാക്കുണ്ടല്ലോ, അതാണ് ആ നിമിഷത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ തണൽ. ചുട്ടുപൊള്ളുന്ന വെയിലിൽ നടന്ന് തളരുമ്പോൾ കിട്ടുന്ന ഒരു വലിയ മരത്തണൽ പോലെയാണത്. അവിടെ നമ്മൾ സേഫാണ്. നമ്മളെ ജഡ്ജ് ചെയ്യാതെ, നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാൻ, നമ്മുടെ കൂടെ നിൽക്കാൻ അവർ കാണിക്കുന്ന ആ മനസ്സ്, അതൊരു വലിയ അനുഗ്രഹമാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പ്രണയം എപ്പോഴും പൂക്കൾ നിറഞ്ഞ ഒരു വഴിയല്ല. ചില പ്രണയങ്ങൾ നമ്മളെ വല്ലാതെ അങ്ങ് പൊള്ളിക്കും. നമ്മൾ ജീവനതുല്യം സ്നേഹിച്ച ഒരാൾ നമ്മളെ വിട്ടുപോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാകാതെ ഇരിക്കുമ്പോഴോ ഉള്ള ആ ഒരു വേദന, അതൊരു വലിയ കനൽ തന്നെയാണ്. ദിവസങ്ങളോളം ഉറക്കം കെടുത്തുന്ന, കണ്ണു നനയിക്കുന്ന കനൽ. പക്ഷേ ആ സമയത്തും നിന്നെ സ്നേഹിക്കാൻ, നിന്നെ മനസ്സിലാക്കാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞ് കടന്നു വരുന്ന മറ്റൊരു സ്നേഹമുണ്ട്. പഴയ മുറിവുകളൊക്കെ ഉണക്കി നമ്മളെ വീണ്ടും പഴയ ആളാക്കി മാറ്റുന്ന യഥാർത്ഥ പ്രണയം. ആ തണലിലാണ് നമ്മൾ പിന്നെ ജീവിതം മുഴുവൻ സമാധാനത്തോടെ ജീവിച്ച് തീർക്കുന്നത്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, കനലുകളിൽ നിന്ന് നമ്മളെ വലിച്ച് പുറത്തെടുത്ത ഏറ്റവും വലിയ തണലാണ് സൗഹൃദം. ചിലപ്പോൾ ലൈഫിൽ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വന്തം വീട്ടുകാർ പോലും നമ്മളെ മനസ്സിലാക്കാത്ത അവസ്ഥ വരാം. ചുറ്റുമുള്ളവരൊക്കെ നമ്മളെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് നമ്മുടെ തോളിൽ കൈയിട്ട് എന്തായാലും നമുക്ക് ഒരുമിച്ച് നോക്കാം എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനോ കൂട്ടുകാരെയോ നമുക്കുണ്ടാവും. നമ്മൾക്കറിയുമ്പോൾ കൂടെ കരയാനും നമ്മൾ വീഴുമ്പോൾ താങ്ങി നിർത്താനും അവർ മാത്രമേ നമുക്കപ്പോൾ കാണൂ. എത്ര വലിയ തീക്കനലിലൂടെ നടന്നാലും ഒടുവിൽ നമ്മൾ ചെന്നിരിക്കുന്നത് ആ സുഹൃത്തിൻ്റെ തണലിലായിരിക്കും. ആ തണൽ നൽകുന്ന ആശ്വാസം വല്ലാത്തൊരു സുരക്ഷിതത്വമാണ്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ കനലും തണലും ലൈഫിൽ ഒരുപോലെ ആവശ്യമാണ് എന്നതാണ് സത്യം. കനലുകൾ ഇല്ലായിരുന്നെങ്കിൽ ലൈഫിൽ വരുന്ന തണലിൻ്റെ വില നമ്മൾ ഒരിക്കലും അറിയില്ലായിരുന്നു. നമ്മളെ വേദനിപ്പിച്ചതൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആരെയൊക്കെ വിശ്വസിക്കണം, ആരെയൊക്കെ അകറ്റി നിർത്തണം എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് അവരിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മളെ പൊള്ളിച്ചവരെ ശപിക്കാൻ നിൽക്കാതെ അവരെ അവരുടെ വഴിക്ക് വിടുക. പകരം നമ്മളെ ചേർത്ത് പിടിച്ച ആ തണൽ മരങ്ങളെ നെഞ്ചോട് ചേർക്കുക. അവർക്ക് കൊടുക്കുന്ന സ്നേഹവും സമയവുമാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ സമ്പാദ്യം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ ലൈഫിൽ നമ്മളും പലപ്പോഴും മറ്റുള്ളവർക്ക് ഒരു കനലോ തണലോ ഒക്കെ ആയിട്ടുണ്ടാവും. അറിയാത്തെങ്കിലും നമ്മൾ കാരണം ഒരാളുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തിരുത്താൻ നമുക്ക് കഴിയണം. അതുപോലെ ആർക്കെങ്കിലുമൊക്കെ ഒരൽപ്പം ആശ്വാസം കൊടുക്കാൻ, ഒരു ചെറിയ തണലാകാൻ നമുക്ക് കഴിഞ്ഞ, അതാണ് ഈ ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യം. നിങ്ങളുടെ ലൈഫിലും നിങ്ങളെ പൊള്ളിച്ച കനലുകളെ മറന്ന് നിങ്ങൾക്ക് തണലായവരെ ഓർത്ത് ഇന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയട്ടെ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ശ്രേയ FM 90 നാടിനൊപ്പം.

വിഴികൾ കാശ്മീരം ഉതിരും നിൻ ചുഴികൾ എന്നിൽ പൂക്കുമ്പോ ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി അരുളൂ രാജീവം വിടരും നിൻ വിഴികൾ കാശ്മീരം ഉതിരും.

കുട്ടികളക്കര മുത്തുകണക്കൊരു കൊച്ചുകിടാത്തനു തെച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം കാകര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തിമൃതത്തെ ക്കിളി നാക്കിളി മുക്കിളി പൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കര മുത്തുകണക്കൊരു